ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 2 ബുധനാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 17 ഭരണി നക്ഷത്രം. ഹെലൻ കെലർ പറഞ്ഞ ഒരു വാചകം കേട്ടാലോ? സൂര്യന് നേരെ മുഖം തിരിച്ചു നിൽക്കുക, നിഴലുകൾ നിങ്ങൾക്ക് പിന്നിൽ വീണുകൊള്ളും. ജീവിതത്തിലെ സങ്കടങ്ങളിലേക്കും കുറവുകളിലേക്കും മാത്രം നോക്കിയിരുന്നാൽ മുന്നിലുള്ള നല്ല അവസരങ്ങൾ നമ്മൾ കാണാതെ പോകും. പോസിറ്റീവായ ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. പ്രകാശത്തിലേക്ക് നോക്കി നടക്കുമ്പോൾ ഇരുട്ടുകളെല്ലാം സ്വയം പിന്നിലാവും. ഈ പ്രഭാതത്തിൽ നല്ല ചിന്തകളോടെ നമുക്ക് മുന്നോട്ടു പോകാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: സ്നേഹം, അതിനെ നിർവചിക്കുക അത്ര എളുപ്പമല്ല. ഓരോ സ്നേഹബന്ധത്തിനു പിന്നിലും വ്യത്യസ്ത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ തീവ്രത ഏറിയും കുറഞ്ഞും ഒക്കെയിരിക്കും. നാം സ്നേഹിക്കുന്നു എന്ന് കരുതുന്നവരെല്ലാം നമ്മെ സ്നേഹിക്കണം എന്നില്ല. പലപ്പോഴും അടുത്തിടപഴകിയാലേ സ്നേഹം പൊലിക്കൂ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത്രമേൽ ആഴത്തിൽ മനസ്സുകൊണ്ട് മനസ്സിനെ അറിഞ്ഞാൽ, സ്നേഹം പരസ്പരം അനുഭവപ്പെട്ടാൽ ഭൗതികമായ ദൂരം ഒരിക്കലും ഒരു പ്രശ്നമാകില്ല. കാരണം ദൂരം ശരീരങ്ങൾ തമ്മിലാണ്, മനസ്സുകൾ തമ്മിലല്ല. മനസ്സുകൾ തമ്മിലല്ല, മനസ്സുകൾ തമ്മിലുള്ള ബന്ധിക്കപ്പെട്ടിരിക്കലിലാണ് സ്നേഹം നിലനിർത്തുന്ന ഒരു വസ്തു. തമ്മിൽ എന്നും കാണുന്നതിലോ അടുത്തിരിക്കുന്നതിലോ മധുരവാക്കുകൾ മാത്രം കൈമാറുന്നതിലോ അല്ല, മറിച്ച് മനസ്സുകൾ തമ്മിലുള്ള ചേർച്ചയിലാണ് സ്നേഹം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ആത്മബന്ധങ്ങൾ വിരളമാണെങ്കിലും അതിന് ഏഴഴകാണ്. നാം എത്ര വിശാലമായി ചിന്തിച്ചാലും ജീവിതാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പല കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി നീങ്ങുന്നത് നമ്മളിൽ അസ്വസ്ഥതയുളവാക്കും. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള വളരെ ശക്തമായ സുഹൃത്ത് ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇവിടെ അമിതമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വാർത്ഥത കൂട്ടുകാരന് തന്നോട് പണ്ടത്തെ പോലുള്ള സ്നേഹമില്ല എന്ന പരാതിയിലൊക്കെ എത്തിക്കാം. മൂന്നാമനോടാണ് ഇപ്പോൾ കൂടുതൽ അടുപ്പം എന്ന തോന്നലിൽ ഒരു ഒഴിഞ്ഞുമാറലിന് ശ്രമിക്കുന്നവരും ഉണ്ട്. ഓരോരുത്തരും വ്യത്യസ്ത രീതികളിലാവും പ്രതികരിക്കുക. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന അറിവ് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാലോ ആ ഇഷ്ടം കപടമാണെന്ന് അറിഞ്ഞാലോ അത് മനസ്സിന് വലിയ വേദനയും ഭാരവും നൽകും. അതുവരെ ധരിച്ചു വെച്ചിരുന്നതൊക്കെയും തെറ്റായിരിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കും. പിന്നീട് ഒരാളെയും സംശയദൃഷ്ടിയോടെ അല്ലാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ സാധിച്ചെന്ന് വരില്ല. അവിടെ തകർന്നടിയുന്നത് പ്രണയമോ സൗഹൃദമോ ഒന്നുമല്ല, പരസ്പര വിശ്വാസമാണ്. നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഭാര്യ ഭർത്താവിനോട് പരാതിപ്പെടുന്നത് നിങ്ങൾക്ക് എന്നേക്കാൾ സ്നേഹം നിങ്ങളുടെ വീട്ടുകാരോട് ആണ് എന്നും, മറിച്ച് ഭർത്താവ് അതേ നാണയത്തിൽ ഭാര്യയോടും പരാതിപ്പെടുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ നിനക്ക് പണ്ടത്തെ അത്രയും സ്നേഹം ഇപ്പോഴില്ല, പുതിയ കൂട്ടുകാരനെ കിട്ടിയപ്പോൾ എന്നെ മറന്നു. ഇങ്ങനെ ഓരോരുത്തരും സ്നേഹം പിടിച്ചു വാങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ മനസ്സുകൊണ്ട് പ്രയത്നിക്കുന്നതാണ് നല്ലത്. ഒന്നും ശാശ്വതമല്ലെന്നും നല്ല ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനാകുന്നത് ചെയ്യുന്നതുമാണ് നാം സ്വീകരിക്കേണ്ട നിലപാട്. ഒരുമിക്കാൻ മാത്രമുള്ളതാണ് എല്ലാ ബന്ധങ്ങളും പ്രണയവും എന്ന് വിശ്വസിക്കുന്നിടത്ത് കാര്യങ്ങൾ തകിടം മറിയുന്നു. ഒരുമിക്കാൻ മാത്രമുള്ളതല്ല സ്നേഹം. നമ്മളെ മാറ്റാൻ, വളർത്താൻ, കൂടുതൽ ശക്തരാക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ മനോഹരമായ ഒരു ഓർമ്മയായി നിലനിൽക്കാൻ കൂടിയാവും സ്നേഹബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുക. എന്നാൽ അതൊക്കെ നമുക്ക് നോവുകൾ സമ്മാനിച്ചു, അതിനാൽ അവ വില കുറഞ്ഞതാണെന്നല്ല, ആ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം ഇടയ്ക്കിടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതുതന്നെയാണ് അതിൻ്റെ സൗന്ദര്യവും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. പിന്നീടവർ ഏറെ അടുക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി മറ്റേയാളെ അറിയുവാനുള്ള കൗതുകം കൊണ്ടാണ് വ്യക്തികൾ തമ്മിലടുക്കുന്നത്. രണ്ടാമത് ശരീരത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ്. മൂന്നാമതായി ആ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇതൊന്നുമല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒടുവിൽ പറഞ്ഞ കാരണം കൊണ്ടുണ്ടാവുന്ന സ്നേഹബന്ധമേ എൽക്കാലവും നിലനിൽക്കുകയുള്ളൂ. കറകളഞ്ഞ സ്നേഹത്തിന് മാത്രമേ ഒരാളെ എക്കാലത്തേക്കും പിടിച്ചു നിർത്താനാവൂ. നമുക്ക് കറകളഞ്ഞ സ്നേഹത്തിനു വേണ്ടി കാത്തിരിക്കാം. ഹിന്ദോള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ സ്നേഹത്തിന്റെ ഊഷ്മളത വിരിയുന്ന ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: അരുണോദയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ മാസം 2nd. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോകമെമ്പാടും നാളികേര ഉൽപാദനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കാർഷിക മേഖലയിലും നാളികേരം വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നു. 1969 സ്ഥാപിതമായ ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനാചരണം. കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങൾക്ക് ഈ ദിനം ഏറെ സവിശേഷമാണ്. 1945 സെപ്റ്റംബർ 2 മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ 2nd ലോകമഹായുദ്ധത്തിന് ഔദ്യോഗികമായി വിരാമമായത്. ടോക്കിയോ ബേയിൽ നങ്കൂരമിട്ടിരുന്ന USS മിസ്സോറി എന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിൽ വച്ച് ജപ്പാൻ പ്രതിനിധികൾ കീഴടങ്ങൽ ഉടമ്പടിയിൽ ഔദ്യോഗികമായി ഒപ്പുവച്ചു. ഇതോടെ 6 വർഷം നീണ്ടുനിന്ന മഹായുദ്ധത്തിന് പൂർണമായ പരിസമാപ്തിയായി. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ഇടക്കാല സർക്കാർ നിലവിൽ വന്നത് 1946 സെപ്റ്റംബർ 2. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റായ ഈ സർക്കാരിൽ സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അസഫ് അലി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ മന്ത്രിമാരായി ചുമതലയേറ്റു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാം ഫ്രഞ്ച് ജാപ്പനീസ് അധിനിവേശങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1945 സെപ്റ്റംബർ 2. ഹാനോയിലെ ബാദിൻ ചതുരത്തിൽ വെച്ച് വിപ്ലവ നേതാവായ ഹോച്ചിമിനാണ് തങ്ങളൊരു സ്വാതന്ത്ര്യ ജനാധിപത്യ രാഷ്ട്രമാണെന്ന പ്രഖ്യാപനം നടത്തിയത്. സെപ്റ്റംബർ 2 വിയറ്റ്നാമിന്റെ ദേശീയ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ദുരന്തങ്ങളിലൊന്നായ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ആരംഭിച്ചത് 1666 സെപ്റ്റംബർ 2. ഒരു ബേക്കറിയിൽ നിന്ന് പടർന്ന തീ 4 ദിവസത്തോളം നഗരത്തെ വിഴുങ്ങി. 10,000 വീടുകളും ചരിത്ര പ്രസിദ്ധമായ സെന്റ് പോൾസ് കത്തീഡ്രൽ ഉൾപ്പെടെയുള്ള നിർമ്മിതികളും ചാരമായി മാറി. എന്നാൽ ഈ ദുരന്തത്തിന് ശേഷം നഗരം ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കപ്പെടുകയുണ്ടായി. ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം മാറ്റിമറിച്ച ജനപ്രിയ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് 2009 സെപ്റ്റംബർ 2. ആരോഗ്യശ്രീ, ഫീ റീഇംബേഴ്സ്മെന്റ് തുടങ്ങിയ വിപ്ലവകരമായ ക്ഷേമ പദ്ധതികളിലൂടെ ദരിദ്രജനവിഭാഗങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാവായിരുന്നു അദ്ദേഹം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഭാഷ്യമായ ശരീരഭാഷയും മനോഹരമായ ഭാവങ്ങളും കൊണ്ട് 90s മലയാളികളുടെ മനം കവർന്ന പ്രിയ നായിക ബാലതാരമായി എത്തി 2 times സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലക പട്ടം നേടി വെള്ളിത്തിരയിൽ നൃത്തരൂപമായി മാറിയ അനുഗ്രഹീത കലാകാരി. ഇന്ന് സെപ്റ്റംബർ 2 മലയാളം സിനിമയിലെ ജനപ്രിയ നടിയായിരുന്ന ഭരതനാട്യം നർത്തകിയായ ദിവ്യ ഉണ്ണിയുടെ ജന്മദിനം. 1981 സെപ്റ്റംബർ 2 കൊച്ചിയിലാണ് ദിവ്യ ഉണ്ണി ജനിച്ചത്. ചെറുപ്പകാലത്ത് തന്നെ ശാസ്ത്രീയ നൃത്തങ്ങളിൽ കഴിവ് തെളിയിച്ച അവർ 1990-91 വർഷങ്ങളിൽ തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലക പട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫാസിലിന്റെ എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറുന്നത്, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അതിനുശേഷം പൂക്കാലം വരവായി, 1987 നീ എത്ര ധന്യ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു. 1996 കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യ ഉണ്ണി നായികയായി മലയാള സിനിമയിൽ അരങ്ങേറുന്നത്. തുടർന്ന് വർണ്ണപ്പകിട്ട്, കഥാനായകൻ, ഉസ്താദ്, ആകാശഗംഗ, ഒരു മറവത്തൂർ കനവ്, ഫ്രണ്ട്സ് തുടങ്ങി നിരവധി ജനപ്രിയ ചിത്രങ്ങളിൽ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ ദിവ്യ ഉണ്ണി സമ്മാനിച്ചു. അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത ശേഷവും കലാമേഖലയിൽ സജീവമായ ദിവ്യ ഉണ്ണി അമേരിക്കയിലെ ടെക്സാസിൽ ശ്രീപാദം സ്കൂൾ ഓഫ് ആർട്സ് എന്ന നൃത്ത വിദ്യാലയത്തിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ നൃത്തം പകർന്നു നൽകുകയും ചെയ്തു. തന്റെ സൗന്ദര്യം കൊണ്ടും മാസ്മരികമായ നൃത്ത ചുവടുകൾ കൊണ്ടും പ്രേക്ഷക മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന പ്രിയ നടി ദിവ്യ ഉണ്ണിക്ക് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരികൾ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒന്നാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഇൻഫോ@7 സ്വാഗതം. ഞാൻ ഹീര. കൊടുവായൂർ മിനി ഇൻഡസ്ട്രിയൽ സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് സർവകലാശാലയുടെ CCST സെന്ററിൽ BCA, MCA കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ 9444-75-25-716 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 9444-75-25-716 എന്ന നമ്പറിൽ. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന GIFD പാലക്കാട് സ്ഥാപനത്തിൽ 2026-27 അധ്യയന വർഷത്തെ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ആദ്യ അലോട്ട്മെന്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് പുതുതായി പ്രവേശനത്തിന് ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ അഡ്മിഷൻ ലഭിച്ച് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാം. റാങ്ക് അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. താൽപര്യമുള്ളവർ ബുധനാഴ്ച രാവിലെ 11 മുൻപായി രക്ഷിതാവിനോടൊപ്പം അസൽ സർട്ടിഫിക്കറ്റുകളുമായി മരുത റോഡിലുള്ള പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-257-2038. ഒരിക്കൽ കൂടി 0491-257-2038. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് കൌൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിൽ കൌൺസിലറുടെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തും. MSW അഥവാ സൈക്യാട്രി ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവുമാണ് യോഗ്യത. 2027 മാർച്ച് 31 വരെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. പ്രതിമാസം 21,000 രൂപ വേതനം ലഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 17 രാവിലെ 10 യോഗ്യതാ സാക്ഷ്യപത്രങ്ങളുടെ അസലും പകർപ്പുകളുമായി മെഡിക്കൽ കോളേജ് സഭയിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-295-1010. ഒരിക്കൽ കൂടി 0491-295-1010. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അല്ലെങ്കിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. ഒരൊഴിവാണുള്ളത്. റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിൽ ബിരുദം, RCI രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി സെപ്റ്റംബർ 15 രാവിലെ 10 മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-295-1010. ഒരിക്കൽ കൂടി 0491-295-1010. പട്ടാമ്പിയിൽ ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ കൊമേഴ്സ് വിഷയത്തിൽ അതിഥി അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ തസ്തികയിലേക്ക് നിയമനം നടത്തും. കൊമേഴ്സ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷിക്കാം. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെയോ ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. താൽപര്യമുള്ളവർ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 7 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-221-2223. ഒരിക്കൽ കൂടി 0466-221-2223. സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടർ Grade 1 തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ബുധനാഴ്ച പരീക്ഷയും കൂടിക്കാഴ്ചയും നടത്തും. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും തിരിച്ചറിയൽ രേഖകളും സഹിതം രാവിലെ 10 മുൻപായി കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് GECSKP.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ഇംഗ്ലീഷ് വിത്ത് ഹിസ്റ്ററി, ഡബിൾ മേജർ, സംസ്കൃതം എന്നീ വിഭാഗങ്ങളിൽ എസ്സി, എസ്ടി, ഒഇസി വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത ബിരുദ സീറ്റുകളിൽ ഒഴിവ്. പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ 3 ഉച്ചയ്ക്ക് 1 കോളേജിൽ നേരിട്ടോ പ്രതിനിധി വഴിയോ sngscollege@gmail.com എന്ന ഇമെയിലോ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-24-6-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: വളരെ പോസിറ്റീവായ ഒരു സൂപ്പർ എനർജി ഡേ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പതിവ് പോലെ ഇൻസ്റ്റഗ്രാമിലൂടെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു പോസ്റ്റ് ഉടക്കിയത്. അതിലെഴുതിയിരുന്ന വരികൾ എന്നെ ശരിക്കും ചിന്തിപ്പിച്ചു കളഞ്ഞു. എന്താണ് എന്നറിയാമോ? ഈ 7 സോളോ ചലഞ്ചുകൾ ചെയ്താൽ പിന്നെ നിങ്ങൾ ആ പഴയ നിങ്ങളായിരിക്കില്ല. വാവ്, കേട്ടപ്പോ തന്നെ ഉള്ളിലൊരു സ്പാർക്ക് അടിച്ചില്ലേ? എന്നാ പിന്നെ അത് എന്താണ് ഒന്ന് നോക്കണ്ടേ എന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കാരണം നമ്മളിൽ പലരും, പല ആളുകളും ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് ലെവൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ. ഈ പറയുന്ന 7 ചലഞ്ചുകൾ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ 7 ചലഞ്ചുകൾ ഏതാണ് എന്നെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണ്ടേ. സോ ഇന്നത്തെ എഴുത്തോല അതേക്കുറിച്ചാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ആ സെവൻ സോളോ ചലഞ്ചിലെ ഒന്നാമത്തെ ചലഞ്ച് അങ്ങ് എടുത്തു നോക്കിയപ്പോ ദൈവമേ, അത് കണ്ടതും എന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു, ഇതെന്നെ കൊണ്ട് പറ്റൂല ഷാജിയേട്ടാ. എന്താണെന്ന് അറിയാമോ? ഒന്നാമത്തെ ചലഞ്ച്, 30 ദിവസത്തേക്ക് നോ ഷുഗർ, അതായത് പഞ്ചസാരയോ മധുരം ഉള്ളൊരു സാധനമോ തൊടാൻ പാടില്ല എന്ന്. കേൾക്കുമ്പോൾ കുറച്ച് കടുപ്പം പോലെ തോന്നണില്ലേ? പക്ഷേ 30 ദിവസം മധുരം പൂർണ്ണമായി ഒഴിവാക്കിയാൽ നമ്മുടെ സ്കിൻ തിളങ്ങും, എനർജി ലെവൽ ഡബിൾ ആകും, നമ്മുടെ മൂഡ് എപ്പോഴും സൂപ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു കൈ നോക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എത്രത്തോളം ഈ 30 ദിവസങ്ങളിലേക്ക് അത് നീളും എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇനി രണ്ടാമത്തെ ചലഞ്ചിലേക്ക് പോകുമ്പോഴേ, 5 ലിറ്റർ വാട്ടർ റൂൾ, എല്ലാ ദിവസവും കൃത്യമായിട്ട് 5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നാണ്. കാരണം യുവർ ബ്രെയിൻ ഇസ് 75% വാട്ടർ, സോ ട്രീറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വേ. നമ്മളെപ്പോഴും സ്മാർട്ടാക്കി വെക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ 75% വെള്ളമാണ്. അപ്പോൾ അതിന് നമ്മൾ ബഹുമാനം കൊടുക്കണ്ടേ? ഇനിയുണ്ട് ബാക്കി ചലഞ്ചുകൾ, അതൊക്കെ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ബാക്കി ചലഞ്ചസ് ഏതൊക്കെയാണ് എന്നറിയാൻ എല്ലാവരും സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 9.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്ന ചില ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് പകർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില കാര്യങ്ങൾ, ചില നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറയണേ. അപ്പോ ആദ്യത്തെ രണ്ട് ചലഞ്ചസ് നമ്മൾ കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചലഞ്ച് പറഞ്ഞുതരാം. രാത്രി 10 മണിക്ക് ഫോൺ ഓഫാക്കണം, അല്ലെങ്കിൽ സൈലന്റ് മോഡ്. ഫോൺ ഡൗൺ ബൈ 10 PM എവ്രി ഡേ എന്ന് പറയുന്ന സോളോ ചലഞ്ച്. സോഷ്യൽ മീഡിയ തരുന്ന തലവേദനയും ഉറക്കമില്ലായ്മയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മരുന്നാണ്. രാത്രി 10 മണിയായാൽ ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങും റീൽസും കാണലും ഒക്കെ നിർത്തിയിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, സുഖമായിട്ട് ഉറങ്ങുക എന്നാണ് പറയണേ. ഇനി നെക്സ്റ്റ് ചലഞ്ച്, അതായത് 4th എന്ന് പറയുന്നത് സിമ്പിളാണ്, പക്ഷേ പവർഫുൾ ആണ്. 10 മിനിറ്റ് മെഡിറ്റേഷൻ ദിവസവും, വെറും 10 മിനിറ്റ്. വലിയ ബഹളങ്ങളോ ആപ്പുകളോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇറ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ബ്രീത്ത്. ശാന്തമായി ഒരിടത്ത് ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ആകെ മൊത്തം സ്ട്രെസ്സും ടെൻഷനും പമ്പ കിടക്കാൻ ഈ 10 മിനിറ്റ് തരുന്ന സമാധാനം മാത്രം മതി. അപ്പോൾ 4 ചലഞ്ചുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ബാക്കി 3 ചലഞ്ചസ് കൂടെ പറയാനുണ്ട്. അത് കേൾക്കാൻ റെഡിയല്ലേ?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: യെസ്, നമ്മൾ അങ്ങനെയാ ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസാനത്തെ മൂന്ന് ചലഞ്ചുകൾ പഴയ നിങ്ങളെ തീർത്തും പുതിയൊരാളാക്കി മാറ്റാൻ പോകുന്ന നല്ല കിടുക്കാച്ചി ചലഞ്ചുകളാണ്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ സെവൻ സോളോ ചലഞ്ചസിന്റെ അവസാനത്തെ മൂന്നെണ്ണം ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ചലഞ്ച് നമ്പർ 5, അതായത് ദി കോൾഡ് വാട്ടർ ഫിനിഷ്. ഇത് കേട്ടാൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് വിറയ്ക്കും. ഒരു 60 സെക്കൻഡ് നമ്മൾ പച്ചവെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതിലൊരു സൈക്കോളജി ഉണ്ട്. ഈ പച്ചവെള്ളം നമ്മുടെ തലച്ചോറിനെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് യു ആർ ഇൻ കൺട്രോൾ എന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഒക്കെ കൺട്രോൾ നമ്മുടെ സ്വന്തം കയ്യിലാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ 60 സെക്കൻഡ് കോൾഡ് വാട്ടറിൽ നമ്മൾ കുളിക്കുമ്പോൾ. അതാണ് ഒരു 5th ചലഞ്ച്. ഇനി 6th ദി ആർട്ട് ഓഫ് വാനിഷിംഗ് ആണ്. അപ്രത്യക്ഷമാവുക എന്നത്, അതായത് ആഴ്ചയിൽ ഒരിക്കൽ കൃത്യം ഒരു 3 മണിക്കൂർ നിങ്ങൾ ഈ ലോകത്ത് നിന്നങ്ങ് വാനിഷ് ആയി പോകണം. നോ ഫോൺസ്, നോ ഫ്രണ്ട്സ്, നോ പീപ്പിൾ, ആരും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളും നിങ്ങളും മാത്രം. ആ 3 മണിക്കൂർ നിങ്ങളുടെ ശരിക്കുള്ള ഉള്ളിലെ ശബ്ദം കേൾക്കാൻ, നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അബ്സല്യൂട്ട് മീ ടൈം. ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ, ഓഫ് മൈ ഗോഡ്, ദാറ്റ് ഇസ് സോ പവർഫുൾ. ആൻഡ് ഫൈനലി ലാസ്റ്റ് ആൻഡ് ദി 7th ചലഞ്ച്, ജേർണലിംഗ് ആണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേരുപോലെ തന്നെ, നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ഒരു എഴുത്തോലയിലേക്ക് പകർത്തുക. നിങ്ങളുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം ആരും കാണാത്ത ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ചുമ്മാ അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കാനല്ല, ഒരു ദിവസത്തെ നിങ്ങളുടെ തോന്നലുകളും ചിന്തകളും സന്തോഷവും സങ്കടങ്ങളും ഒക്കെ അങ്ങ് ചുമ്മാ എഴുതി വയ്ക്കുക. മനസ്സിന് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ ജേർണലിംഗ് ഇസ് ദി ബെസ്റ്റ് തിങ് ഉള്ളിലുള്ളത് പേപ്പറിലേക്ക് മാറ്റുന്ന സമയത്തെ മനസ്സിനുള്ളിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആ 7 സോളോ ചലഞ്ചുകൾ. പഞ്ചസാര ഒഴിവാക്കുക, 5 ലിറ്റർ വെള്ളം, 10 മണിക്ക് ഫോൺ സൈലന്റ്, 10 മിനിറ്റ് മെഡിറ്റേഷൻ, കോൾഡ് വാട്ടർ ഷവർ, വാനിഷിംഗ് ആൻഡ് ജേർണലിംഗ്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ടോ? ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു, ചില കാര്യങ്ങൾ, ചില പുതിയ കാര്യങ്ങൾ, പുതിയ ശീലങ്ങൾ ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആ പഴയ നമ്മളിൽ നിന്ന് പുതിയ ഒരാളായിട്ട്, പുതിയ മനുഷ്യനായിട്ട്, പുതിയ എനർജിയോടെ പറന്നുയരുന്നത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഹല്യ വിഷസ്. യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. യെസ്, അഹല്യ വിഷസുമായിട്ട് ഇതേ 8 മണി ആകാൻ പോകുന്ന ഈ ഒരു സമയത്ത് ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അഹല്യ. അപ്പൊ എങ്ങനെയാണ്, എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ടിരിക്കുന്നോ? യെസ്, പുതിയൊരു മാസമാണല്ലേ. പറഞ്ഞ് ഓഗസ്റ്റ് മാസം ദേ കഴിഞ്ഞിരിക്കുകയാണ്, സെപ്റ്റംബറിലേക്ക് നമ്മൾ അങ്ങ് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. യെസ്, അങ്ങനെ സെപ്റ്റംബർ മാസവും അടിപൊളിയാവും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു മാസവും. ഈ മാസം എന്നല്ല, എല്ലാ മാസവും എല്ലാ ദിവസവും നമ്മൾ ആരംഭിക്കുന്നുണ്ടാവാം. അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യാറ്. ഇനി നിങ്ങൾ അങ്ങനെ വിചാരിക്കാറില്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ വിചാരിക്കണം കേട്ടോ. യെസ്, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടുവേണം ആ ഒരു ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതല്ലാതെ എന്ത് മോശമാണ്, എന്ത് കഷ്ടമാണ്, എന്ത് ദുരിതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അതങ്ങനെ തന്നെയാവില്ലേ? നമ്മുടെ മനസ്സ്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ട്, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പം അതുകൊണ്ട് സ്വയം നമ്മൾ സംസാരിക്കുന്ന കാര്യം നമ്മുടെ ലൈഫിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എങ്ങനെ, രാവിലത്തെ ആ ഒരു കുട്ടി ഉപദേശം കഴിഞ്ഞോ? ഉപദേശം എന്നല്ല കേട്ടോ ഗായ്സ്, ചുമ്മാ ഒരു കാര്യം അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ ദേ നമ്മൾ അങ്ങ് ഇന്ന് ആരംഭിക്കുകയാണ്. പതിവിലും കുറഞ്ഞൊരു എനർജി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവോ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായിട്ട് ശബ്ദവും ഞാനും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടക്കുന്നുണ്ട്, അതിൻ്റേതാണ്. അതല്ലാതെ മനസ്സുകൊണ്ട് എനിക്ക് നല്ല എനർജി ഉണ്ട് കേട്ടോ. ശബ്ദത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും കാര്യമൊക്കെ ഉണ്ടാ. അപ്പൊ ഞാൻ മുൻകൂറായിട്ടൊരു ജാമ്യം എടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ, എന്ത് പറ്റിയത്, ആയില് തന്നെയല്ലേ? ആയില് തന്നെയാണ്, എന്നാൽ ഈ ശബ്ദത്തിൻ്റെതായ ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. കാര്യമില്ല, കുഴപ്പമില്ല, നമുക്കത് റെഡിയാക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി റെഡി ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയോ? ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണേ. നിങ്ങൾ ഈ ടോപ്പിക് ശ്രദ്ധിച്ചങ്ങ് കേൾക്കണം കേട്ടോ. അപ്പോൾ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 വർഷം മുൻപുള്ള നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണ്. വെറും 60 സെക്കൻഡ് സമയം മാത്രമേ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് എന്ത് പറയും? ഇതാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം. ഞാനൊന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരട്ടെ. അതായത്, 10 വർഷം മുൻപുള്ള നിങ്ങൾ, 10 വർഷം, ഇപ്പം 2026, ഇതിൽ നിന്ന് 10 വർഷം പുറകിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു പുറകിലേക്ക് പോകുന്ന സമയത്ത് ഉള്ള നിങ്ങളോട് നിങ്ങൾക്ക് സ്വയം സംസാരിക്കാനായിട്ട് അവസരം കിട്ടുന്നു. വെറും 60 സെക്കൻഡ് സമയം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിങ്ങളോട് നിങ്ങൾ എന്ത് പറയും? ഇതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം കേട്ടോ. കുറച്ച് രസമുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ ഒരു ചോദ്യം നമ്മുടെ സുനിൽ ഉണ്ടല്ലോ, ആർ ജെ സുനിലിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. സുനിൽ 10 വർഷം മുൻപുള്ള സുനിലിൻ്റെ അടുത്ത് സുനിൽ സംസാരിക്കാൻ പോവാണ്. ഒരു 60 സെക്കൻഡ് സമയം സുനിലിന് ഞാൻ തരാൻ പോവാണ്. 10 വർഷം മുൻപിലേക്കാണ് പോകുന്നത്. മുൻപിൽ മീൻസ് 10 വർഷം പിൻപിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, മുൻപിലേക്ക്, ഞാൻ മുൻപിൽ നിന്നല്ല തുടക്കത്തിൽ പറഞ്ഞു. യെസ്, 10 വർഷം മുൻപുള്ള പണ്ട്, അതായത് ബാക്ക്, ആ ബാക്കിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ 10 വർഷം മുൻപുള്ള പഴയ ആ 10 വർഷം മുൻപുള്ള ആ സമയത്തിലേക്ക് സുനിൽ പോവാണെങ്കിൽ എന്ത് സംസാരിക്കും എന്നായിരുന്നു ഞാൻ ചോദിച്ച കാര്യം. അപ്പൊ എന്നോട് സുനിൽ പറഞ്ഞ ഉത്തരം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ പറയുമായില്ല, അതായത് തിരക്കുകൾക്ക് പിന്നിലൂടെ നീ ഓടല്ലേ, കുറച്ചും കൂടി സമയം നീ എടുക്കൂ, കുറച്ചും കൂടി നീ നിന്നെ നോക്കാൻ പഠിക്കൂ, കുറച്ചും കൂടി നീ ഹാപ്പി ആകൂ എന്നായിരിക്കും ഞാൻ 10 വർഷം മുൻപുള്ള സുനിലിൻ്റെ അടുത്ത് പറയാൻ പോകുന്നേ എന്നതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഉത്തരം കേട്ടോ. ഞാൻ ഈ ചോദ്യം എന്നോട് സ്വയം ചോദിച്ചതാണ്, ഒരു 10 വർഷം മുൻപ്. ഇപ്പോൾ എൻ്റെ വയസ്സിൽ നിന്ന് 10 വർഷം ഞാൻ കുറയ്ക്കാൻ പോവാണ്. അപ്പോൾ കുറച്ചും കൂടി കുട്ടിയാവാൻ പോവാണ്. ഞാൻ ഹൈസ്കൂളിംഗ് ഒക്കെ പഠിക്കുന്ന കാലത്തിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ആ സമയത്തുള്ള എന്നോട് ഞാൻ എന്ത് സംസാരിക്കും അല്ലേ? അതായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വഴി എന്താണെങ്കിലും പറയാം. അപ്പോൾ അതേ, ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. 10 വർഷം മുൻപുള്ള നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ഒരു 60 സെക്കൻഡ് സമയമാണ് തരാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളോട് തന്നെ പറയാൻ പോകുന്നത്? ഓക്കെ, ക്ലിയർ ആണല്ലോ സംഭവം. അപ്പോൾ നല്ല നല്ല ഉത്തരങ്ങളൊക്കെ ഞാനൊന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ അഹല്യ വിഷസ്. അപ്പോൾ വേഗം വേഗം നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഒപ്പം മെസ്സേജ് കൂടി അയക്കാം കേട്ടോ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000 82 81 50 90 00.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷേഴ്സ്. അങ്ങനെ അഹല്യ വിഷേഴ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൂടെയുള്ളത് ഞാൻ അയിലിയാണ്. അങ്ങനെ ദേ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളറിലേക്ക് ഞാൻ പോവാൻ പോവാണ്. ആ ഒരു കോളിലിങ്ങനെ കണക്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഇന്ന് ചോദിച്ച ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കട്ടെ. സംഭവം സിമ്പിളാണ് കേട്ടോ. അതായത് 10 വർഷം മുൻപുള്ള നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അവസരം കിട്ടാണ്. ഒരു 60 സെക്കൻഡ് സമയമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളോട് സംസാരിക്കാൻ, അതും 10 വർഷം മുൻപുള്ള നിങ്ങളോട് സംസാരിക്കാൻ. ആ ഒരു സമയത്തിൽ നിങ്ങൾ എന്ത് സംസാരിക്കും? ഇതാണ് ഇന്ന് ഞാൻ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ദേ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? പ്രജിത്ത് ഏട്ടനാണ്. പ്രജിത്ത് ഏട്ടൻ എവിടെന്നാ വിളിക്കുന്നത്? സ്ഥലം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. പുൽപ്പുള്ളി. ഓക്കെ. അപ്പൊ പ്രജിത്തേട്ടാ, സുഖായിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് ഞാൻ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ.
3: ഞാൻ ഇൻട്രോ ഒന്നും കേട്ടില്ല, ഞാൻ ജസ്റ്റ് കോൾ ചെയ്തപ്പോൾ ആയി കണക്ട് ആയി. ഇപ്പൊ നിങ്ങള് റിവൈൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് 10 ഇയേഴ്സ് ബാക്ക്.
2: യെസ്, 10 ഇയേഴ്സ് ബാക്ക്.
3: എനിക്ക് എന്റെ അടുത്ത് തന്നെ സംസാരിക്കാൻ അവസരം തരികയാണെങ്കിൽ എന്താ സംസാരിക്കും?
2: അതെ, 10 വർഷം മുൻപുള്ള പ്രജിത്ത് ഏട്ടനോട് ചേർന്ന്
3: താഴെയാവണം.
2: അതെ അതെ. യെസ്, കുറച്ചുകൂടി യങ്ങിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംസാരിക്കും? ഒരു 60 സെക്കൻഡ് സമയേ ഞാൻ തരുള്ളൂ. സംസാരിക്കാൻ 60 സെക്കൻഡ് സമയം എന്നല്ല, ആ ടാസ്ക് അങ്ങനെയാണ്.
3: ആദ്യത്തെ കോളർ ആയിട്ട് കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്തൊരു കൺഫ്യൂഷൻസ് വരും. പക്ഷെ ഒന്നിന് രണ്ട് കോൾ
2: കഴിയുമ്പോഴ്ക്ക്
3: കുറച്ചുകൂടി
2: എളുപ്പമായിരിക്കും. എന്നാലും ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 വർഷം
3: മുമ്പ് ഞാന് ഗൾഫിലായിരുന്നു. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നത് അതാ. എന്താ ഒരു ഒരു ഒരു ക്ലൂ തന്നെ, എന്താ സംസാരിക്കുന്നത്?
2: സംഭവം സിമ്പിളാണ്. വീട്ടിലേക്ക് വിളിക്കുക അങ്ങനെയൊന്നുമല്ല, സ്വയം സംസാരിക്കാണ്. അതായത് ഇപ്പോ ചേട്ടൻ നോക്കുന്ന സമയത്ത് 10 വർഷം മുൻപുള്ള പ്രജിത്ത് ദേ മുന്നിൽ നിക്ക, അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? ആ എന്ത് എന്തായിരിക്കും പറയുക?
3: 10 വർഷം മുമ്പിൽ ഇരിക്കുന്ന പ്രജിത്ത്, ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് സംഭവം.
2: അതാണ് സംഭവം. ഓക്കെ
3: ഓക്കെ. അതായത് ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രജിത്ത് എന്ന് പറയുന്ന ലേബിളില് അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല. അപ്പം ആ പറയുന്ന പ്രജിത്തിന്റെ അടുത്ത് നമ്മള് പറയാനുള്ളത്, ഇപ്പൊ എടുക്കുന്ന എപ്പോഴത്തെ നേരത്തെ എടുത്തിരുന്നെങ്കിൽ പ്രജിത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ 10 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ പ്രജിത്ത് 10 അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ നിൽക്കുന്ന പ്രജിത്ത് ആയേനെ.
2: ഫോർ
3: എക്സാമ്പിൾ, എഫേർട്ട് എടുക്കുന്നതിനകത്ത് അല്ലെങ്കിൽ നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങള് പണ്ടത്തെ പക്വത അല്ലെങ്കിൽ ആ വർഷത്തെ പക്വതകളൊന്നും ഇല്ലാത്ത പ്രജിത്ത് ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ പ്രജിത്ത് കുറച്ചുകൂടി പക്വത വന്നു, അല്ലെങ്കിൽ പ്രജിത്തിന് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ആയി, ഫാമിലി അതുപോലെ തന്നെ കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ സമൂഹത്തില് പ്രജിത്തിന് പണ്ട് അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം മുമ്പ് ഉണ്ടാക്കാമായിരുന്നു പ്രജിത്ത്.
2: അങ്ങനെ പറയുന്നത്
3: അതുപോലെ തന്നെ ശരീരം, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വളർച്ച, അതൊക്കെ പ്രജിത്തിന് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷെ
2: ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. എന്റെ ഈ ഒരു ചോദ്യമേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മറുപടി പറയാം. ഞാനിത് എന്നോട് സ്വയം ചോദിച്ചപ്പോ എനിക്ക് എന്റേതായ കുറെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റുള്ളവരോട് ചോദിക്കാം.
3: നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ചോദിക്കാറുണ്ട്.
2: ഇത്തരം ഉത്തരങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ പറഞ്ഞു
3: വിളിക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ പറയുന്ന കോൾ ചെയ്തപ്പോൾ അയിലയാണ് എടുത്തത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞ കോള് കണക്ട് ചെയ്യുമ്പോൾ എഫ് എം എൽ അയിലയാണ് എടുത്തത്. അന്നതുപോലെ എന്തൊരു ടാസ്ക് ആയിരുന്നു തീർന്ന്. സാധാരണ ഗതിയിൽ മറ്റുള്ളവർ വിളിക്കുമ്പോ ആർക്കാണോ വിഷസ്
2: എന്തൊക്കെയാണ് കാര്യങ്ങളും
3: സുഖമായിട്ടിരിക്കുന്നത്. ടാസ്കോ ടാസ്കോ എനിക്ക് പാട്ട് പാടിച്ച് എന്റെ നാക്കിലേക്ക് കുഴച്ച് ഞാൻ ഓഫീസിലേക്ക് പോകണം പറഞ്ഞാൽ നിനക്ക്
2: തെറ്റി.
3: ഓക്കെ അടുത്ത കോളറും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് വിശേഷങ്ങൾ, നല്ല വിശേഷങ്ങൾ
2: പങ്കുവെക്കട്ടെ. മനോഹരമായ ഒരു ദിവസമായിട്ട് ഇന്ന് ഞാൻ വിഷയാണ് കേട്ടോ. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് പ്രജിത്ത് ഏട്ടനായിരുന്നു. ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഒരു ചോദ്യം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ. എടാ, നീ 10 വർഷം മുൻപുള്ള നിന്നോട് സ്വയം സംസാരിക്കുന്ന സമയത്ത് നീ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അവരെനിക്ക് തന്ന മറുപടി എന്താണെന്നറിയോ? എടാ തങ്കമാനെ പൊണ്ണിടാ, വിട്ടിടാ, എന്താ വിട്ടിടാതെടാ, ഇതാണ് എനിക്ക് വന്നെന്ന മറുപടി കേട്ടോ. അവൻ അവനോട് 10 വർഷം മുൻപുള്ള അവൻ അവനോട് പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം അതാണ്. അവന് ഭയങ്കര ഒരു ട്രൂ ലവ് ഉണ്ടായിരുന്നു, അത് ചില കാരണങ്ങളാൽ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ 10 വർഷം മുൻപുള്ള അവനോട് സംസാരിക്കാനായിട്ട് അവനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ആ 60 സെക്കൻഡിൽ അവൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം അതാണ്, വിട്ടിടാതെടാ തങ്കമാനെ പൊണ്ണിടാ. അത് അതെനിക്ക് ഞാനതിങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞൊരു മറുപടിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം അതിങ്ങനെ ചിരിച്ച് തമാശ അങ്ങനെ ചിരിച്ച് തള്ളി ഇങ്ങനെ ആ ഹാ പറഞ്ഞ് കുറച്ചൊക്കെ അവന് ട്രൂളി കഴിഞ്ഞു. പക്ഷെ പിന്നീടാണ് എനിക്ക് തോന്നിയ ഓക്കെ, അവന് ഭയങ്കര സിൻസിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ചില കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ആയി പോയി. ആ 10 വർഷം മുൻപുള്ള ആ ഒരു വ്യക്തിനോട് സ്വയം സംസാരിക്കുക, അതായത് അവൻ്റെ സെൽഫിനോട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഡിസിഷൻ ഞാൻ തിരുത്തിയേനെ എന്നാണ് എന്നോട് പറഞ്ഞൊരു കാര്യം. അങ്ങനെ ഈ ഒരു ചോദ്യത്തിന് ഇതിൻ്റെ ഉത്തരങ്ങൾ പല വിധമായിരിക്കും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 വർഷം മുൻപ് ഇപ്പോൾ എന്നോട് സ്വയം ഞാൻ ചോദിച്ചു ഈ ഒരു ചോദ്യം, ഞാൻ എന്നോട് സ്വയം ചോദിച്ചപ്പോൾ ഞാൻ പഠിക്കുകയാണ്, അതായത് ഞാൻ എൻ്റെ ഹൈസ്കൂളിങ് ചെയ്യുന്ന ടൈമാണ് 10 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ എന്നോട് സ്വയം പറയാൻ പോകുന്ന, ഉറപ്പായിട്ടും പറയാൻ പോകുന്ന കാര്യം പഠിക്കുന്നതായിരിക്കും ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം. അതായിരിക്കും പ്രയോറിറ്റൈസ് യുവർ സെൽഫ് എന്നുള്ളതായിരിക്കും ഞാൻ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. ആയില്ല, നീ സ്വയം നിന്നിലേക്കൊന്ന് നോക്കൂ, നിന്റെ കാപ്പബിലിറ്റീസ് എന്താന്ന് നോക്കൂ, നീ സ്വയം നിന്നെ ഒന്ന് വാല്യൂ ചെയ്യുന്നതായിരിക്കും 10 വർഷം മുൻപുള്ള എന്നോട് ഞാൻ പറയാൻ പോകുന്ന കാര്യം. മേ ബി അന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായേനെ. 10 വർഷം മുൻപുള്ള ആയില്ല എന്ന് പറയുന്ന വ്യക്തിയെ എൻ്റെ മുൻപിൽ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം പ്രയോറിറ്റൈസ് യുവർ സെൽഫ് എന്നായിരിക്കും ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. വാല്യൂ ചെയ്യൂ സ്വയം, സ്വയം നിന്റെ കാപ്പബിലിറ്റീസ് മനസ്സിലാക്കുക, കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യൂ അതിന് വേണ്ടിയിട്ടെന്നായിരിക്കും ഞാൻ പറയാൻ പോകുന്നുണ്ടാവാം. ചില ഡിസിഷൻസ് റോങ് ആയിരുന്നു, അതിനൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇത്രയുള്ള ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കുന്ന ഒരു കാര്യം സിമ്പിളാണ് കേട്ടോ, നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. 10 വർഷം മുൻപുള്ള നിങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു 60 സെക്കൻഡ് സമയം നൽകുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? അറ്റ്ലീസ്റ്റ് പറയില്ലേ, പോയി ഫ്യൂച്ചറിൽ നീ തകർക്കട, അടിച്ചു പൊളിക്കട, അല്ലെങ്കിൽ നീ പണ്ട് കണ്ട സ്വപ്നം തെയ്യാൻ നേടിയിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാമല്ലേ. പക്ഷെ നമ്മളിത് അങ്ങനെ ചിന്തിക്കാറില്ല, അതിൻ്റെയാണ് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഒരു ഷോക്ക്, എന്താ അപ്പോൾ പറയാ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് ചോദിച്ച കാര്യം കേട്ടോ. അപ്പോൾ വേഗം വേഗം വേഗം നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം, വിളിക്കാനും മെസ്സേജ് അയക്കാനൊക്കെ സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8 2 8 1 5 0 9 0 0 82 81 90 00. ഇനി ക്വസ്റ്റ്യൻ കേട്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി അറിയിക്കാനുള്ള സമയമാണ് അഹല്യ വിഷസിന്റെ ഈ ഒരു സമയം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ കുറച്ച് കുശലാന്വേഷണമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് തന്നെ സംസാരിക്കാനേ. അവതേ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, 9 മണി വരെ മാത്രമാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയം. അതുകൊണ്ട് 9 മണിക്കുള്ളിൽ നിങ്ങൾ മാക്സിമം വിളിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇനി കൃത്യം ആ കോൾസ് ഇങ്ങനെ വൈൻഡ് ചെയ്യുന്ന സമയത്താണ് ഒത്തിരി കോൾസ് ഞാൻ കാണാറ്. അത് കാണുന്ന സമയത്ത് എനിക്കും വിഷമം, നിങ്ങൾക്കും വിഷമം, മൊത്തത്തിൽ വിഷമം. എന്തിനാണ് രാവിലെ തന്നെ ഒരു വിഷമത്തിന്റെ ആവശ്യം അല്ലേ. അപ്പൊ അതിന് ഇടവരുത്തണ്ട, വേഗം വേഗം വേഗം ആ കോൾസും കാര്യങ്ങളൊക്കെ ഇങ്ങ് പോന്നോട്ടെ. അപ്പൊ നീ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓണിയോ അഹല്യ എഫ് എം 90.4 കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ഷീ അഹല്യ. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ആ ഒരു ട്രാക്കിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേട്ടാലോ. യെസ്, അടിപൊളി ഒരു ട്രാക്ക് വരുന്നുണ്ട്, ഒരു ജിൽ ജിൽ ജിൽ സോങ് ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് കേട്ടോ.
4: ഏതായി പിറന്നേ കോടി പറന്നേ ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേരെ ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജി അഹല്യ. അങ്ങനെ ദേ, ഞാൻ ഇന്ന് ചോദിച്ച കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. 10 വർഷം മുൻപുള്ള നിങ്ങളെ നിങ്ങളൊന്ന് കാണാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ആ നിങ്ങളോട് നിങ്ങൾ എന്ത് സംസാരിക്കും? 10 വർഷം മുൻപ് ബാക്കിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. അതാണ് ഞാനിന്ന് ചോദിച്ചൊരു കാര്യം. ഇനിവേ നമുക്ക് ഒരു കോളർ എത്തിയിരിക്കുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഇതാരാണ്?
3: ജനാൻ.
2: ജനാൻ, ഹായ് ജനാൻ, നൈസ് പേരാണല്ലോ. ജനാൻ എവിടെന്നാ വിളിക്കുന്നേ?
3: ഞാൻ മുക്കം.
2: മുക്കം, കാലിക്കട്ട്.
3: അതെ.
2: യെസ്, ജനാൻ ഈ പേരിന് പ്രത്യേകിച്ച് വല്ല അർത്ഥമുണ്ടോ? അങ്ങനെ എന്തോ ആണ്. ഓക്കെ, ജനാൻ. ഓക്കെ, ജനാൻ എന്താ ചെയ്യുന്ന? ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കാണ്, അടിപൊളി. എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പഠിക്കാണോ, വർക്കിംഗ് ആണോ, എന്താണ്?
3: ഇല്ല, വർക്കിംഗ് ആണ്.
2: വർക്കിംഗ് ആണ്, അടിപൊളി. ഇന്ന് വർക്ക് ഉണ്ടോ?
3: ഇന്ന് വർക്ക് ഇല്ല.
2: സത്യം പറ, എന്താണ് ഒരു പന്തികേട്? വർക്ക് ഇല്ല. ഓക്കെ, പോയി. മടിയാണോ?
3: മടിയല്ല, പോണ്ട ആവശ്യമില്ല.
2: ആവശ്യമില്ല, ഓക്കെ ഓക്കെ, ആവശ്യമില്ല. എന്താ സുഖല്ലേ, ഇന്ന് പോണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ജനാൻ, ഞാനിന്ന് ചോദിച്ച ആ ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ? അതന്നെ, അത് തന്നെ സംഭവം, അതന്നെ കിട്ടിയിരിക്കുന്നു. അപ്പൊ പറഞ്ഞോളൂ ജനാൻ, 10 വർഷം മുൻപുള്ള ആ ജനാനെ മീറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ചും കൂടി യങ്ങർ ആയിട്ടുള്ള ആ ചെറിയ ജനാനെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു 60 സെക്കൻഡ് സമയം ഞാൻ തരാം. എന്തായിരിക്കും പറയാൻ പോകുന്നേ?
3: 10 വർഷം മുമ്പുള്ള ജനാനല്ല, ഒരു 10 വയസ്സുള്ള ജനാനാണെന്നുണ്ടെങ്കിൽ കൊറേ പറയാണ്ട്.
2: ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ സമയത്ത് 10 വയസ്സാണോ 15 വയസ്സാണോ എത്ര വയസ്സുണ്ടാവും?
3: ആ സമയത്ത് 16 വയസ്സ്, 18 വയസ്സുണ്ടോ?
2: 18 വയസ്സുണ്ടാവോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 18 വയസ്സുള്ള ജനാന്റെ അടുത്ത് എന്താ ഈ ജനാന് പറയാനുള്ളത്?
3: കൊറേ കാര്യങ്ങൾ പറയാണ്ട്. ഇപ്പോ അന്ന് കൊറേ കാര്യങ്ങൾ, ഇപ്പം കരാട്ടയ്ക്ക് പോയത്, അതേപോലെ കോച്ചിങ്ങിന് പോയത്, ഇതൊക്കെ അന്ന് വീട്ടുകാർ പറഞ്ഞു വെച്ചിട്ട് ഒരാഴ്ച, ഒന്നരാഴ്ച പോയിട്ടുള്ളൂ.
2: ഓഹോ, അടിപൊളി.
3: ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ട്.
2: തോന്നുന്നുണ്ട്. അപ്പൊ ആ ജനാന്റെ അടുത്ത് പറയാൻ പോകുന്നത് അന്ന് തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളെയും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണോ? എന്താണ്, കിട്ടില്ല. വിട്ടിടാതെടാന്ന് പറയാൻ തോന്നുന്നുണ്ട്. അടിപൊളി, അടിപൊളി. ഓക്കെ, അപ്പൊ
3: എന്തായാലും.
2: ഓക്കെ, അപ്പൊ സംഭവം സിമ്പിൾ ആണ്, പാഷന്റെ പുറകെ പോവടാന്ന് പറയണം അല്ലേ? അതാണ് ഒറ്റ വാക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ. പാഷൻ, ഫോളോ യുവർ പാഷൻ ജനാൻ എന്ന് ആ കുഞ്ഞു ജനാനോട് പറയണം. ഓ, അന്നത്തെ പാഷനാണ് കുറച്ചും കൂടി നല്ലത്. വളർന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ വേണ്ട അല്ലേ? ഓക്കെ, അടിപൊളി, അടിപൊളി. എന്താ
3: വർക്ക് ചെയ്യാൻ വയ്യ?
2: ഓക്കെ, മടിയാണോ? അപ്പോ
3: മടിയല്ല, മറ്റേത് കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു, മറ്റേത് കുറച്ചുകൂടി കഴിയുന്നു തോന്നുന്നു.
2: കഴിയുന്നു തോന്നണു. ഓക്കെ, അടിപൊളി, അടിപൊളി. അപ്പൊ ജനാനെ, ആ ഒരു ടാസ്ക് ഡേ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
3: ഇന്നത്തെ വിഷസ് ഹാമിസ്.
2: ഹാമിസ്? കസിൻ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഹാമിസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടൊന്നൊരു നല്ല ഡേ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഒപ്പം തന്നെ ജനാനു വേണ്ടിയിട്ടും ഒരു അടിപൊളി ഡേ ആവട്ടെ കേട്ടോ. അപ്പൊ ഇടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോൾ നമ്മളെ വിളിച്ചത് ജനാൻ ആയിരുന്നു, കാലിക്കട്ടിൽ നിന്ന്. എനിക്ക് ആ ഒരു ഉത്തരം ഇഷ്ടപ്പെട്ടു കേട്ടോ, ജനാൻ ആ പണ്ടത്തെ ആ പാഷൻ ഫോളോ ചെയ്യടാ എന്ന് പറയുന്നുള്ളത്. ഇറ്റ്സ് നൈസ്. എനിവേ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം നോക്കാം. ആരാണിന്ന്? ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ബാലൻ ഫ്രം ചിറ്റൂർ.
2: ബാലൻ ചേട്ടനോട് സംസാരിച്ചിട്ട് കൊറേ ആയിരിക്കുന്നു, എവിടെയായിരുന്നു?
4: ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്.
2: ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ?
4: അതെ.
2: ആ, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എന്തായാലും
4: പുതിയ പുതിയ വ്യൂസ് വരുമ്പോ അവർക്കൊരു തടസ്സമുണ്ടല്ലോ.
2: ഓഹോ, വലിയ മനസ്സായിരുന്നു അല്ലേ?
4: വലിയ മനസ്സും ചെറിയ ആളും.
2: ഓക്കേ. അപ്പൊ ബാലൻ ചേട്ടാ, ഇന്ന് ഞാൻ ചോദിച്ച ആ ചോദ്യം കേട്ടോ.
4: ചെറുതായിട്ട് കേട്ടോ?
2: ചെറുതായിട്ട് കേട്ടോ. എന്നാ വലുതായിട്ടൊന്നും കൂടി കേൾക്കണോ?
4: ആ, കേൾക്കണം.
2: അതായത് 10 വർഷം മുൻപുള്ള ബാലൻ ചേട്ടന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ബാലൻ ചേട്ടൻ ഒരു അവസരം കിട്ടുകയാണ്. ആ കുഞ്ഞി, കുറച്ചും കൂടി കുഞ്ഞി ബാലനെ കാണാൻ പോവാണ്. അപ്പൊ ഒരു 60 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 60 സെക്കൻഡ് സമയത്തിൽ എന്ത് സംസാരിക്കും, എന്ത് കാര്യം പറയും?
4: അതായത് 10 വർഷം മുന്നേന്ന് പറയുമ്പോ ഇപ്പൊ 20 വയസ്സ്. അപ്പോ 10 വർഷം ബാക്ക് എന്ന് പറയുമ്പോ 10 വയസ്സ്.
2: അയ്യോ, ഇച്ചിരി കുറഞ്ഞു പോയില്ലേ? വല്ലാതെ. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടൻ പറയൂ, എന്ത് സംസാരിക്കും 10 വർഷം മുൻപുള്ള ബാലനോട്?
4: മതിയായിരുന്നില്ലേ, നന്നായി പഠിച്ചുകൂടെ?
2: നന്നായിട്ട് നിനക്കൊന്നും പഠിക്കായിരുന്നില്ലേ?
4: പഠിച്ചുകൂടെ? എന്തിനാണിങ്ങനെയൊക്കെ കാണിച്ച്?
2: അതാണ്, അതായിരിക്കും പറയാൻ പോകുന്നല്ലേ.
4: അതാ പറയാനുള്ളത്,
2: മര്യാദക്ക് നിനക്കൊന്നും പഠിക്കായിരുന്നില്ലേ.
4: വലുതായി കഴിഞ്ഞാ പിന്നെ ഇങ്ങനെയൊന്നും അല്ല, ഉത്തരവാദിത്തം കൂടി പോവും.
2: അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി കുഞ്ഞി, കുറച്ചും കൂടി ചെറിയ ബാലനോട് പറയാനായിട്ടുള്ളത് അല്ലേ?
4: വലുതാവണ്ടായിരുന്നു.
2: വലുതാവണ്ടടാ, നീ പഠിച്ച സ്കൂളില് പൊക്കോടാ, അതാണ് എളുപ്പം അല്ലേ?
4: അതെ അതെ അതെ, അച്ഛനമ്മ പറഞ്ഞു കേട്ട് നന്നായി പഠിച്ചോളണം.
2: പഠിച്ചോളണം, അങ്ങനെ പറയുള്ളൂ. കൊള്ളം കൊള്ളം, സൂപ്പർ. അപ്പൊ ചേട്ടാ പറഞ്ഞോ, പോരട്ടെ, ഇന്നത്തെ വിശ്വസൊക്കെ ആർക്കാണ്?
4: ഇന്നത്തെ വിശേഷ പറയണ മുന്നേ അല്ലെ, തൃശ്ശൂരൊക്കെ പോയി ഓണൊക്കെ അടിച്ചു പൊളിച്ചോ?
2: ഓ, ഞാൻ തൃശ്ശൂര് പോയിരുന്നു, ഓണം അടിച്ചു പൊളിച്ചു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.
4: നമ്മുടെ പുലിക്കളിയൊക്കെ കണ്ടായിരുന്നു?
2: പുലിക്കളി കാണാനായിട്ട് പറ്റിയില്ല, ഞാൻ അഹല്യയിലായിരുന്നു.
4: ഈ പുലിക്കളി ഏത് ദിവസം വരുന്ന കറക്റ്റ് ആയിട്ട്?
2: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചതയം, ചതയം കഴിഞ്ഞിട്ട്. നാലോണം കഴിഞ്ഞിട്ടാണെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അല്ല, പുലിക്കളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കാണാൻ പോവാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഡേറ്റും ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് കുഴങ്ങി പോവും.
4: എന്തിനാണ് കൊഴിയേണ്ട ആവശ്യം? കാരണം തൃശ്ശൂരുകാരുടെ മെയിൻ ഒരു വേലയുണ്ട്,
2: മെയിൻ പരിപാടിയാണ്. ആ, ഞാൻ പുലിക്കളിയുടെ അന്നത് ഇവിടെ ഉണ്ടായിരുന്നു. മോർണിംഗ് ലൈവില് ഞാനും സുനിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ബാലൻചേട്ടന്റെ വീട്ടിലും സുഖമല്ലേ എല്ലാവർക്കും?
4: എല്ലാവർക്കും സുഖമാണല്ലേ.
2: ഓക്കെ ചേട്ടാ, അപ്പൊ പറഞ്ഞോളൂ, വിഷസ് ആർക്കാണ്?
4: ഇന്നത്തെ വിഷസ് ഇന്ന് ബർത്ത്ഡേയോ വെഡിങ് ഡേ ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും, താങ്കൾക്കും ആയിക്കോട്ടെ, നല്ലൊരു വിഷസ്.
2: താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും ബാലൻചേട്ടന് മനോഹരമായ ഒരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയുന്നു. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോള് കൂടി എത്തുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി പോവാം. യെസ്, നമുക്ക് നോക്കാൻ ആരാണ്? ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
5: ഞാൻ അമൃതയാണ്.
2: ആരാണ്?
5: അമൃത.
2: അമൃത, അമൃത കുട്ടിയാണോ ചേച്ചിയാണോ?
5: എന്താണ്?
2: അമൃത കുട്ടിയാണോ അതോ ചേച്ചിയാണോ?
5: ഞാന് 28 വയസ്സായി.
2: അയ്യോ ചേച്ചി, അമൃത ചേച്ചി. അപ്പൊ ഞാൻ ചേച്ചി എന്നാക്കാം, അതോ അമൃത എന്ന് വിളിക്കണം? എന്ത്
5: വിളിക്കണം? പിന്നല്ല,
2: എനിക്ക് അതാ ഇഷ്ടം. പേര് വിളിച്ചാ മതി. ഓക്കെ, അമൃത, അമൃത എവിടുന്നാ വിളിക്കുന്നേ?
5: ഞാന് കൊടുവായൂര്.
2: കൊടുവായൂരിൽ നിന്നാ വിളിക്കുന്നേ. അമൃത ആദ്യമായിട്ട് സംസാരിക്കാണോ, വിളിക്കാണോ? രണ്ടാമത്തെ തവണയാണോ? ആഹാ, ഞാനായി സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ്?
5: എന്താണ്?
2: എന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുൻപ്?
5: ഏ
2: ശരിയാ, എന്നിട്ട് ഞാൻ മറന്നല്ലോ. അങ്ങനെ മറക്കേണ്ടതല്ലോ, എന്ത് പറ്റി? ആണോ? ഓക്കെ, താങ്ക് യു അമൃത. അപ്പൊ അമൃത, ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പോരുമോ?
5: എന്താണ്?
2: ഇന്ന് ഞാൻ ചോദിച്ച കാര്യം കേട്ടോ?
5: കേട്ടു.
2: കേട്ടു. എന്നാ എന്താ പറയാനുള്ള, ചെറിയൊരു അമൃതയോട് എന്താ പറയാനുള്ള, 10 വർഷം മുൻപുള്ള അമൃതയുടെ അടുത്ത് അമൃതയ്ക്ക് എന്താ പറയാനുള്ളേ?
5: എനിക്ക് പറയാന്ന് വെച്ചാൽ അത് വലിയ കാര്യങ്ങളാ. 10 വർഷം മുമ്പ് പറഞ്ഞ ഒരു 16-17 വയസ്സാണ്, പ്ലസ് വൺ പ്ലസ് ടു 10-ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടായി.
2: ഓക്കെ,
5: എന്താ പറയാ, എന്റെ ജീവിതത്തിന് മാറ്റം വരയ്ക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
2: ഓക്കെ, അപ്പൊ അമൃത എന്ത് പറയും? ഒരു 60 സെക്കൻഡ് മാത്രം.
5: തെറ്റ് പറ്റിപ്പോയി ആ സമയത്ത്, നമ്മുടെ ചോര തവള പ്രായമല്ലേ.
2: ആണോ, ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ആ കുഞ്ഞി അമൃതനോട് എന്താ പറയാ?
5: അന്ന് എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. എന്റെ വീട്ടുകാരെന്നോട് അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് പോണ്ട, വെറുതെ എന്നോട് ദേഷ്യപ്പെടും, വെറുതെ എന്നെ അടിക്കും. അപ്പൊ എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു, ആരും എന്നെ സ്നേഹിക്കണില്ല. അപ്പൊ എനിക്ക് അവരുടെ സ്നേഹം മനസ്സിലായില്ല. അവര് ദേഷ്യപ്പെടുന്നവരെ സ്നേഹിക്കുന്നവർക്ക് ദേഷ്യപ്പെടുന്നവർ സ്നേഹിക്കാനും അവർക്ക് നല്ല സ്നേഹമൊന്നും എനിക്ക് അന്ന് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ പ്രശ്നത്തിൽ ഞാന് എന്താ പറയാ, തെറ്റ് പറ്റിപ്പോയി എനിക്ക്.
2: അപ്പോ
5: വലിയൊരു തെറ്റ് പറ്റിപ്പോയി. വർഷങ്ങൾക്കിപ്പുറം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എനിക്കിപ്പോ വല്ലാത്ത കുറ്റബോധം. കാരണം ഞാൻ എന്റെ വീട്ടുകാരെ ഒരുപാട് വേദനിപ്പിച്ചു, അവരെനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടു,
2: കുറെ
5: എന്നെ സ്നേഹിച്ചു. പക്ഷേ ഞാൻ എന്റെ വീട്ടുകാരെ ഒരുപാട് വേദനിപ്പിച്ചു.
2: ഉണ്ടല്ലോ,
5: ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ആ പഴയ അമൃതയും പറയാം, അമൃതേ അമൃത അങ്ങനെ ആവരുതായിരുന്നു, നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണമായിരുന്നു.
2: എനിക്കറിയോ,
5: ഇന്ന് ഞാന് ഞാൻ ഇന്ന് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിരുന്നെങ്കില് ഞാനിപ്പോ സാധാരണ ഒരു ഷോപ്പിലെ ജോലി ചെയ്യുന്നവളാ. അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി എല്ലാ മത്സരങ്ങളിലും, കായിക ആയിക്കോട്ടെ, കല ആയിക്കോട്ടെ, പിന്നെന്താ പഠിത്തത്തിലായിക്കോട്ടെ, പെരുമാറ്റത്തിലായിക്കോട്ടെ, എന്താ പറയാ, എല്ലാത്തിനും നല്ല കുട്ടിയായിരുന്നു ഞാൻ.
2: പക്ഷേ
5: ആ സംഭവം എന്നെ ഒരുപാട് മാറ്റി.
2: സാരമില്ല, അമൃത
5: തലവരെ തന്നെ മാറ്റി. കഴിഞ്ഞ എവിടെ എത്താതെ പോയി.
2: അമൃത, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഞാൻ ചോദിച്ചത് പണ്ട് കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിട്ടാ. അപ്പൊ അതിനുള്ള മറുപടി നമ്മളിങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എവിടെ എത്തിയില്ല എന്നൊരു തോന്നല് നമുക്ക് ഇപ്പൊ ഉണ്ടല്ലോ, എവിടെ ഞാൻ എത്തിയില്ലല്ലോ എന്നൊരു തോന്നല്. പക്ഷെ ഇപ്പോഴും അതിനൊരു എൻഡ് ആയിട്ടില്ല, മനസ്സിലായോ? ഒന്നിനും ഒരു അവസാനം നമുക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾ എവിടെ തോറ്റുപോയി ആ മൊമെന്റിൽ നിന്ന് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പഠിപ്പിലാണെങ്കിൽ പോലും ഇപ്പോഴും പഠിക്കാൻ അവസരങ്ങളുണ്ട്, മനസ്സിലായോ? പക്ഷെ നമ്മൾ ഇടേണ്ട എഫേർട്ട് ഒരു 2 മടങ്ങ് കൂടുതലാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എന്താണ് അവസാനമാണ് ഇത് എന്ന് വിചാരിക്കാനേ പാടില്ല. പകരം എന്ത്
5: ചെയ്യാം,
2: ആരംഭമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിലേക്ക് ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃതയ്ക്ക് എല്ലാ കാര്യം വീണ്ടും ഉഷാറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, കേട്ടോ? ഓക്കെ.
5: ഞാൻ ഇപ്പോഴുള്ള കുട്ടികളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നറിയോ?
2: എന്താണ്, വേഗം പറഞ്ഞോ.
5: ഇപ്പോഴുള്ള കുട്ടികളോട് എനിക്കുള്ള മെസ്സേജാണത്. കാരണം ഞാൻ അവരെ ഉപദേശിക്കുകയല്ല, ഇപ്പോഴുള്ള കുട്ടികളോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവരോട്, കുട്ടികളെ, മക്കളെ, നന്നായി പഠിക്കും മക്കളെ, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജനിച്ച് നിങ്ങൾ എന്ത് ആവണം, എന്ത് ഡ്രസ് ഇടണം, എന്ത് ഭക്ഷണം കഴിക്കണം, എന്റെ കുട്ടി എങ്ങനെ പഠിക്കണം, എങ്ങനെ വളരണം, എന്റെ കുട്ടി ആരെ പോലെ ആവണം. അച്ഛനമ്മമാർക്ക്, നമ്മളെ വളർത്തിയ വീട്ടുകാർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. എന്റെ കുട്ടി ഇങ്ങനെ ആവണം, എന്റെ കുട്ടി നാളെ അങ്ങനെ ആവണം, എന്റെ കുട്ടി ഞങ്ങൾക്ക് എല്ലാ വീട്ടിലും നാടിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും തുണയാവണം.
2: അങ്ങനെയൊക്കെ
5: മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല.
2: എന്റെ
5: അനുഭവത്തിൽ ഞാൻ ഇന്നുള്ള കുട്ടികളോട് പറയും, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ.
2: എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് കേട്ടോ
5: ചേച്ചി. എന്താ പറയാ, പറയാൻ കാരണം
2: ഇല്ലാന്ന് വിളിച്ചാ മതി കേട്ടോ.
5: തോൽക്കരുത് മക്കളെ, നിങ്ങളുടെ മുന്നില് ചെറിയ പ്രായമാണ്, തെറ്റുകളിലേക്കും പോവാൻ സാധ്യതയുണ്ട്.
2: ഓക്കെ അമൃത,
5: ഒന്നും അല്ല.
2: ഞാനൊരു കാര്യം കൂടി പറയട്ടെ, എനിക്ക് അമൃതയുടെ ആ ഫീലിങ്സും വികാരം ഒക്കെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമൃതയ്ക്ക് പറയാനുള്ള കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാണ് കേട്ടോ. ഒട്ടും എല്ലാം എന്തായെന്ന് വിചാരിക്കരുത്. ഇനിയും ഇനിയും ട്രൈ ചെയ്യാം. ലൈഫ് ഒരുപാട് മുൻപോട്ടുണ്ട്. നമുക്ക് ഇനിയും ഇനിയും നേടിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി എഫേർട്ട് ഇടാം കേട്ടോ. ഓക്കെ ഓക്കെ അമൃത, താങ്ക് യു. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം കൂടി ആവട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ വിളിച്ചത് അമൃതയായിരുന്നു കേട്ടോ. അമൃതയ്ക്ക് ഒരു ഒരു ഒരു ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, കൃത്യമായിട്ട് എനിക്കത് കണക്ട് ആവുന്നുണ്ട് കേട്ടോ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇനിയും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം നിങ്ങൾക്കറിയാലോ, പരിമിതി മൂലം മാത്രമാണ് ഞാൻ ആ കോളിങ്ങിനെ നമുക്ക് അത്രയും സംസാരിക്കാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ദേ ഞാൻ ഇതിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിലെല്ലാം എൻഡായി എന്നൊരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് അത് വെറും തോന്നലാണ്, ഒന്നും എവിടെയും അവസാനിക്കില്ല. ഒരുപാട് സമയം ഇനിയും ഇനിയും ഇനിയും നമുക്കുണ്ട് എന്നുള്ളതാണ്. എനിവേ ദേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ. യെസ്, മനോഹരമായൊരു ട്രാക്ക് എത്തുന്നു. ഇത് അഹല്യ വിഷസ് ആണ്, ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് വി ആർ ജി അഹല്യ.
6: പിടിയാന പിടിയാന ഞാൻ

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ആ ഒരു കോളിലേക്കും കൂടി പോവാണ്. കുറച്ചും കൂടി സമയമാണ് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്കുള്ളൂ. അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി വെരി ഗുഡ് മോർണിംഗ്.
2: ഇതാരാണ്?
3: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
2: മലപ്പുറത്ത് നിന്നും ജഗൻ ചേട്ടനാണ്. ജഗൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: ഹാപ്പി ആയിട്ട് പോകുന്നു ഫാമിലി ലൈഫ്.
2: ഹാപ്പി ആയിട്ട് അങ്ങനെ പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ.
3: കേട്ടു
2: എങ്കിൽ പറയൂ, ഒരു 10 വർഷം മുൻപുള്ള ജഗൻ ചേട്ടനോട് ജഗൻ ചേട്ടൻ എന്താ പറയാൻ പോകുന്നത്?
3: എനിക്ക് അയല മറ്റേ ടാസ്ക് വന്നപ്പോ എനിക്ക് പെട്ടെന്ന് നാടോടി കയറ്റില്ല ശ്രീനിവാസിനെ ഓർമ്മ വന്നു. എനിക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്?
2: ഓക്കെ, അപ്പൊ എന്ത് പറയൂ.
3: നമ്മള് ഇപ്പോ ഏകദേശം ഒരു 10 വർഷത്തിന് മുന്നിൽ ഫാമിലി ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളിപ്പോ ഹാപ്പി ആയി നടക്കായിരുന്നു.
2: അപ്പൊ പണ്ടേ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടാ മതിയായിരുന്നു.
3: അന്ന് കുട്ടികളോട് കുറച്ച് ഹാപ്പി അന്ന് നടന്നപ്പോ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട്, പക്ഷെ വിഷയമില്ല, എന്നാൽ ഞാൻ ഹാപ്പിയാണ്.
2: ഓക്കെ, അപ്പൊ ഈ ഒറ്റ കാര്യം പറയുള്ളൂ, കുറച്ചും കൂടി എഫേർട്ട് ഇടായിരുന്നു ജഗൻ.
3: കുറച്ച് മുന്നേ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു.
2: അതാണ് അതാണ്. ഓക്കെ, അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
3: ഇന്നത്തെ വിഷസ് എന്റെ കൊച്ചുമോൾക്ക് പോയ സൺഡേ കൊച്ചിയിലെ ഒരു അബാക്കസിന്റെ സ്റ്റേറ്റ് ലെവലിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു.
2: ഓക്കെ,
3: അതിൽ നല്ല മാർക്കോടെ പാസ് ആയിട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു.
2: ഓക്കെ, അപ്പൊ ഞാനെന്തേ ആ ഒരു വിഷസ് അങ്ങ് അറിയിക്കാൻ പോവാണ് കേട്ടോ. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ ജഗൻ ചേട്ടാ, അപ്പൊ എന്തായാലും മനോഹരമായ ഒരു ദിവസം കൂടി ഞാൻ വിഷയാണ് കേട്ടോ.
3: താങ്ക്
2: യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു മലപ്പുറത്ത് നിന്നും. നമുക്ക് ദേ അടുത്തൊരു കോളർ കൂടി ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി നമുക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ഇതാരാണ്? ആരാധികുട്ടി അല്ലേ? ആ ആരാധികുട്ടി, ക്ലാസ് ഉണ്ടോ ഇന്ന്? ക്ലാസ് ഉണ്ട്. വെക്കേഷൻ ഒക്കെ തീർന്നോ?
4: കഴിഞ്ഞു.
2: അയ്യടാ, മടിയുണ്ടോ ക്ലാസ്സിൽ പോവാൻ?
4: ഇല്ല.
2: മടിയൊന്നുമില്ല,
4: കുറച്ചുണ്ട്.
2: ആ കണ്ടോ, അപ്പൊ കുറച്ച് മടിയൊക്കെ ഉണ്ട്, കൊഴപ്പില്ല. ഞാനേ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഫ്രണ്ട്സിനൊക്കെ കണ്ട് അവരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് അങ്ങ് റെഡി ആവും കേട്ടോ. ഓക്കെ, അപ്പൊ മടിയൊക്കെ മാറ്റി വെച്ച് പോവോ. ചക്കരക്കുട്ട, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ. ആഹാ, നന്നായി ഒന്ന് കുറച്ചേ. കൊറച്ചോ, റെഡിയായോ, സെറ്റായോ? ഓക്കെ, പാരാതികുട്ടി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ ചക്കര കൊടുക്കണ്ടേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ആരാധികുട്ടിക്കും സൂപ്പർ ഡ്യൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. നമ്മളെ വിളിച്ചത് ആരാധികുട്ടിയായിരുന്നു. ശരിയാണല്ലേ, വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ. അതെ, ക്ലാസ്സിൽ പോണം, വർക്കിന് പോണം, മടി ഉണ്ടാവും. ശരിയാട്ടോ, 2-3 ദിവസം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി സുഖമായിട്ടിരിക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് മൊത്തത്തിൽ അങ്ങ് മടിയായിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമാണ് മക്കളെ, സ്വാഭാവികം, സർവ്വസ്വാഭാവികമാണല്ലേ. പക്ഷെ ഈ മടിക്കും ഒരു രസമാണ്. എന്നാലും വീണ്ടും 2 ദിവസമൊക്കെ നമ്മൾ ആ ബാക്ക് ടു നോർമൽ ലൈഫിലാവുന്ന സമയത്ത് പിന്നെ അത് വീണ്ടും ഒരു റൊട്ടീനാണല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് വേണം എന്നാണ് പറയുക കേട്ടോ. എപ്പോഴും മീ ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ വേണ്ടി നമുക്ക് നമ്മൾ തന്നെ നൽകുന്ന ആ ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമൊക്കെ നമുക്ക് വേണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വർക്ക് നടക്കണം, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം, അതിൻ്റെ ഒപ്പം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നമുക്ക് വേണ്ടി നമ്മൾ നൽകുന്ന റെസ്റ്റ് എടുക്കാനുള്ള സമയം. അതായത് ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ടിരിക്കാനും കൂടി നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് പറയാറ്. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ എല്ലാത്തിനും അത് വളരെ വളരെ ആപ്റ്റാണ്. അതുപോലെ വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. എനിവേ, ഇത് എനിക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാനിന്ന് പോട്ടെ. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കൊല്ലശ്ശേരി നിന്നും പറന്നു വരും ബാലൻ ചേട്ടൻ.
2: ഗുഡ് മോർണിംഗ്. ബാലൻ ചേട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു?
5: ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സുഖം എന്ന് പറയാൻ പറ്റില്ല,
2: സുഖം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സുഖായിരിക്കുന്നു. അങ്ങനെ പോകുന്നു അല്ലേ?
5: സുഖമല്ല,
2: കുഴപ്പമില്ലേ, കുഴപ്പമില്ല. ലൈഫ് ആവുമ്പോ അങ്ങനെയാണ്, കുറച്ച് കാര്യങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാറ് ജീവിതം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ, ഇന്ന് ഞാൻ ചോദിച്ച കാര്യം കേട്ടിരുന്നോ?
5: കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാന് ചെറു വയസ്സിൽ ഒരു 10-15 വയസ്സൊക്കെ കമ്മിയാവുന്ന സമയത്ത് പറയാനുള്ള ഒരു ഡയലോഗേ പറയാനുള്ളൂ.
2: എന്താണ് ഒറ്റൊരു ഡയലോഗ് പറഞ്ഞേ കേക്കട്ടെ.
5: എടാ ബാല, മനസ്സിലാകാത്ത കാര്യം മനസ്സിലായിന്ന് വെച്ചാൽ മനസ്സിലായത് കൂടി മനസ്സിലാകാത്ത പോകും. മനസ്സിലായോ?
2: ഇപ്പൊ എനിക്ക് എന്തായാലും മനസ്സിലായില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ചുമ്മാ പറഞ്ഞതാട്ടോ. മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ, ആ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ ഇന്നത്തെ ആ വിഷസിലേക്ക് അങ്ങ് പോവാം. പറയൂ, ഇന്ന് ആർക്കാണ് വിഷസ്?
5: ഇന്നിപ്പം നമ്മുടെ കൃഷ്ണൻ ചേച്ചൻ, സത്യവാമ ചേച്ചി, ശാന്തി സുമേഷ്, വത്സല ചേച്ചി, മാധവൻ ചേട്ടൻ, ഷൈഫുദ്ദീൻ, കസീന,
2: എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടന് മനോഹരമായ ഒരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. അങ്ങനെ ദേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഇന്നത്തെ കോൾസ് ഒക്കെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട ആ ഒരു സമയത്തിലേക്ക് ഞാനിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒരു കുറച്ച് സമയം കൂടി ഉണ്ട് നമുക്ക് കോൾസ് എടുക്കാം. നമുക്ക് കോൾ വരുന്ന സമയത്ത് നോക്കാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മെസ്സേജുകളിലേക്ക് പോകണ്ടേ? യെസ്, മെസ്സേജുകളിലേക്ക് പോകണം. അപ്പോ ദേ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട

ആ മെസ്സേജുകൾ കൂടി ഇങ്ങ് പോന്നോട്ടെ കേട്ടോ. അപ്പൊ അതെ, ഇനി അടുത്ത പാട്ടിനുള്ള സമയമാണ്. എനിക്കൊരു സുരേഷ് പീറ്റേഴ്സിന്റെ ഒരു ഒരു അടിപൊളി ട്രാക്ക് കേൾക്കാൻ പെട്ടെന്നൊരു ആഗ്രഹം തോന്നി ഗൈസ്. അപ്പോ നമുക്ക് ആ ഒരു പാട്ടിലേക്ക് തന്നെ പോവാം അല്ലെ. യെസ്, നല്ലൊരു പാട്ട് എത്തുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ഷീ അഹല്യ.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ കോൾസ് ഒക്കെ എനിക്ക് പതിയെ വൈൻഡപ്പ് ചെയ്യേണ്ട ആ ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം അല്ലേ. യെസ്, മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരുടെയാണ് ആദ്യത്തെ ആ ഒരു മെസ്സേജ് എന്ന്. ഹായ് അയിലെ കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും അടിപൊളി ശുഭദിനം ആശംസിക്കുന്നു. ഷീബാ ദിനേശ്, ആലാമരം. അയിലെ കുട്ടി പാട്ടെല്ലാം സൂപ്പർ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. അപ്പോൾ ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമ്മെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തവരുടെ നഷ്ടം വളരെ വലുതാണ്. ചിലരെ കാണാതെയും നാം ഇഷ്ടപ്പെടുന്നത് അവർ നമുക്കായി ഒരുക്കിയ സൃഷ്ടികൾ കൊണ്ടാകാം. ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ, നഷ്ടങ്ങൾ നല്ല ഓർമ്മകളായി കൂടെ ഉണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു സുലൈ. സുലൈ ചേട്ടന് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തൊരു മെസ്സേജ് നോക്കാം. എന്താണ് പാവം ഒരു അമൃത എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആയില്യം പെട്ടു, അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഓക്കെ, ബാലൻ ചേട്ടൻ്റെ മെസ്സേജാണ്. എനിവേ, ബാലൻ ചേട്ടൻ്റെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്തൊരു മെസ്സേജ് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. അഭിരാമി. അഭിരാമിയല്ല, ആയില്യാണ്. ഓക്കെ. ജീവിതം നമ്മൾ വരച്ച ചിത്രമല്ല, വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നിറമാറുന്ന ക്യാൻവാസാണ്. ഓക്കെ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഓക്കെ മുഹമ്മദ് ചേട്ടൻ, മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാണ്. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്യ. ഗുഡ് മോർണിംഗ്. ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ അനിയത്തി വിവയ്ക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വിവ. പറന്നു വരും ബാലയേട്ടനും കൃഷ്ണേട്ടനും മാധവേട്ടനും ഷൈഫുദ്ദീൻ ചേട്ടനും ഷെഫി നീരാറ്റുപേട്ടയ്ക്കും സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഷീബ കുമരകമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പം ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയമാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അഹല്യ എഫ് എം ആയിലി ചേച്ചി. ഹലോ, ഞാൻ സുചിത്ര കുട്ടപ്പൻ. സുഖമല്ലേ ചേച്ചി? സുഖാണ് കേട്ടോ. ഇന്നത്തെ വിഷയം സൂപ്പറായിരുന്നു. താങ്ക് യു. ചേച്ചി പറഞ്ഞതുപോലെ 10 വർഷം പുറകിലേക്ക് പോയി നമ്മളോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും പഠിക്കുക, വായിക്കുക എന്ന്. ഒപ്പം സ്കൂൾ ജീവിതം ആസ്വദിക്കുവാനും. അന്നത്തെ സ്കൂൾ ലൈഫ് ഭയങ്കര സൂപ്പറായിരുന്നു, ഇപ്പോൾ വല്ലാത്ത മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സുചിത്രയുടെ മെസ്സേജ് ആയിരുന്നു. സുചിത്രയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയമാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ. ഗുഡ് മോർണിംഗ്. നിഷാന്തേൻ്റെ മെസ്സേജാണ്, എറണാകുളത്ത് നിന്നും. അപ്പോൾ നിഷാന്തേൻ്റെ മനോഹരമായൊരു ദിവസം വിഷയമാണ്. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ആ ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, വലിയൊരു മെസ്സേജ് ആണ്. നമുക്ക് നോക്കാം. ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഖിലി കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. 10 വർഷം മുൻപുള്ള എന്നോട് എനിക്ക് പറയാനുള്ളത് അന്ന് കുറച്ചുകൂടി ബോൾഡ് ആവണമായിരുന്നു എന്നായിരിക്കും. ഇപ്പോൾ 10 വയസ്സ് കൂടിപ്പോയപ്പോൾ കുറച്ച് വിവരം വെച്ചു. അമൃതയുടെ സംസാരം മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഏത് അച്ഛനും അമ്മയും മക്കളുടെ നല്ലതിന് വേണ്ടിയും അവരെ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയാണ് അവരെ സ്നേഹത്തോടെ ഉപദേശിക്കുന്നതും തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശാസിക്കുന്നതും. അമൃത പറഞ്ഞ പോലെ അവർക്ക് അപ്പോൾ അതിന്റെ വില മനസ്സിലാവില്ല. പിന്നീടായിരിക്കും രക്ഷിതാക്കൾ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നുക. ഇന്ന് വളർന്നു വരുന്ന ന്യൂജൻ മക്കൾക്ക് നല്ലൊരു മെസ്സേജ് കൂടിയാണ് ഇന്നത്തെ അമൃതയുടെ സംസാരം സൂപ്പർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ചിറ്റൂർ രാധാലക്ഷ്മി ചേച്ചിയുടെ പ്രിയതമൻ കണ്ണേട്ടന് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ ആയുസ്സും ആരോഗ്യവും നൽകി സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യയിലെ എല്ലാ ആർജേസിനും അഹല്യ കേൾക്കുന്ന എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ സൂപ്പർ. ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പ. ഇന്ദിര ചേച്ചിക്കും ഒരുപാട് സ്നേഹത്തോടെ നല്ലൊരു ദിവസം തന്നെ വിഷയുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് ആയിലി ചേച്ചി, പുസ്തകം അഹല്യ എഫ് എമ്മിലേക്ക് ഞാനൊന്ന് തരുന്നുണ്ട്, പോസ്റ്റ് വഴി അയച്ചാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് സുചിത്രയുടെ മെസ്സേജാണ്. മതിയാവും കേട്ടോ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം സുചിത്ര, തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് കഥ കഥ എന്ന് പറഞ്ഞ മെസ്സേജ്, കഥ ഞാൻ പറയാം, കഥ പറയാം കേട്ടോ. മെസ്സേജുകൾ വായിച്ചതിന് ശേഷം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഥ എന്തായാലും പറയാം. ഓക്കെ, അടുത്ത മെസ്സേജ് നോക്കട്ടെ. ശുഭദിനമായില്ലേ, ശുഭദിനം. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു മെസ്സേജ് ഞാൻ വിട്ടുപോയിട്ടില്ല. ഇനി ആരെങ്കിലും മെസ്സേജുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് കൂടി ഞാൻ തരാം. പിന്നെ കഥ കഥ ഞാൻ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നു, ആ മെസ്സേജ് നോക്കട്ടെ. ഹായ് ആയിലിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 10 വർഷം മുൻപത്തെ ശാന്തി ഇങ്ങനെയാണ്. എല്ലാവരുടെയും സന്തോഷം എന്റെ സന്തോഷം, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് ആദ്യ പരിഗണന, സ്വന്തമായി നിലപാടില്ല, സ്വന്തം ഇഷ്ടങ്ങളില്ല, പറഞ്ഞാൽ ഇങ്ങനെ പോകും. എന്നാൽ 10 വർഷത്തിന് ഇപ്പുറം ഞാൻ ബോൾഡായ ശാന്തിയാണ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ആയില്ലേക്കും ശുഭദിനം. ബൈ ശാന്തി, സുമേഷ് എലപ്പുള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. യെസ്, അങ്ങനെ ഈ മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുട്ടി ഗ്യാപ്പ് കൂടി ഞാൻ തരാം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓണിയോൾ അഹല്യ എഫ് 90.4 കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജി ആയില്ല. അപ്പോൾ ഈ അടുത്ത ഒരു ട്രാക്ക് എത്തുന്നുണ്ട്. ആ ഒരു മനോഹരമായ ഗാനത്തിന് ശേഷം വേഗം തന്നെ നമുക്ക് തിരികെ എത്താം. കീപ് ഓൺ ലിസണിങ് അഹല്യ എഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 9 കഴിഞ്ഞ 10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ. ഗുഡ് മോർണിംഗ്. രാധേച്ചിയുടെ കണ്ണേട്ടന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു ഗീത കണ്ണാടി. അപ്പൊ കണ്ണഞ്ചന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദേ ഞാനും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഗീത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസാവട്ടെ എന്ന് വിഷയമെന്ന് കേട്ടോ. ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, കവിത ചേച്ചിയുടെ മെസ്സേജാണ്. 10 മുൻപുള്ള ആളേക്കാൾ മനോധൈര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. കാരണം അന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ ടെൻഷനായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് കവിത ചേച്ചി പറഞ്ഞിരിക്കുന്നേ. ഓക്കെ കവിത ചേച്ചി, പാട്ടുകളും സൂപ്പറാന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എഗെയിൻ ഞാൻ നല്ലൊരു ഡേ കൂടി ദേ വിഷ് ചെയ്യുന്നു. അങ്ങനെ വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വായിച്ചിട്ടുണ്ട്. യെസ്, ഇനി ഇന്നത്തെ കഥ വേണം അല്ലേ. ഞാനിന്നിങ്ങനെ കഥ പറയണോ വേണ്ടിയോ എന്നിങ്ങനെ 2 ആലോചിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷെ നിങ്ങളിങ്ങനെ കഥ ചോദിച്ച സ്ഥിതിക്ക് ഇന്ന് ഞാൻ കഥ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥയിലെ താരങ്ങൾ ആരാന്നറിയോ? ഒരു പാമ്പും ഒരു മനുഷ്യനുമാണ് കേട്ടോ. 2 ഈ 2 ഒരു മഞ്ഞുള്ള സ്ഥലത്ത്, ഒരു മഞ്ഞുമലയിൽ പെട്ടുപോവാണ്. അതായത് വളരെ മഞ്ഞാണ്, അതിശക്തമായ മഞ്ഞുള്ള സ്ഥലത്ത് ഈ ഒരു മനുഷ്യനും ഈ ഒരു പാമ്പും ആ ഒരു സ്ഥലത്ത് പെട്ടുപോവാണ്. അങ്ങനെ ആ മഞ്ഞിൻ്റെ ആ അതികഠിനമായ തണുപ്പ് കാരണം പാമ്പിങ്ങനെ മരണത്തോട് മല്ലടിക്കാന്ന് പറയില്ലേ, അതിനെ ഒട്ടും അവിടെ നിൽക്കാനേ സാധിക്കുന്നില്ല. ആ സമയത്ത് ഈ പാമ്പ് എന്ത് പറയാണ് ഈ മനുഷ്യൻ്റെ അടുത്ത്, ഇങ്ങനെ മഞ്ഞിൽ മരവിച്ച് ഏകദേശം ചാകാൻ കിടക്കുന്ന ഒരു പാമ്പ് ജീവന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് യാചിക്കുകയാണ്. ദയവായി എന്നെ ഇവിടെ ഇട്ടിട്ട് പോവരുത്, എന്നെയും കൂടി നിങ്ങളൊന്ന് കൊണ്ടുപോകണം, എന്നെയും കൂടി ഈ സ്ഥലത്ത് നിന്ന് രക്ഷിക്കണം എന്ന് ഈ പാമ്പ് ഈ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ യാചിക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ ആ സമയത്ത് ഈ പാമ്പിനോട് പറയുന്നുണ്ട്, നീ ഒരു പാമ്പാണ്, എനിക്ക് നിന്നെ ഒരിക്കലും വിശ്വസിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പാമ്പ് അയാൾക്കൊരു മറുപടി കൊടുക്കുകയാണ്, എൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരാളോട് ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം നിങ്ങൾ എൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പോവല്ലേ, ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ പോകുന്നത്? ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് ഇയാൾക്ക് ഓക്കെ ശരി, എന്നാൽ ഞാൻ നിന്നെ രക്ഷിക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു സ്കാർഫിൽ ഈ പാമ്പിനെ ചുറ്റി അയാൾ എടുക്കാണ് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, അയാൾ ആ ഒരു പാമ്പിനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ശരിക്കും ആ ഒരു വലിയ മണ്ടത്തരം അവിടെ ശരിക്കും സംഭവിക്കുന്നുണ്ട് അല്ലേ. പാമ്പിനോട് അലിവ് തോന്നിയ അയാൾ സ്വന്തം സ്കാർഫൊക്കെ ഊരി അതിനെ പൊതിഞ്ഞ് വീട്ടിലേക്ക് ഇതേ കൊണ്ടുപോവാണ്. ആ വീട്ടിലെത്തിയ സമയത്ത് എന്ത് ചെയ്യാണ്, പാമ്പിനെ അയാള് പരിചരിക്കുകയാണ്. പാമ്പിന് വേണ്ട ചൂട് നൽകുന്നുണ്ട്, പാമ്പിന് വേണ്ടി ഭക്ഷണം നൽകും, വെള്ളം നൽകും. അങ്ങനെ ഒരു സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അയാൾ എന്ത് ചെയ്യുക, ആ ഒരു പാമ്പിനെ അവിടെ ഇങ്ങനെ പരിചരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ പാമ്പിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ആ പാമ്പ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടല്ലോ, ആ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും ആ ശക്തിയിലേക്കും പൂർണ്ണതയിലേക്കും അങ്ങനെ എത്തുകയാണ്. ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് ശരിക്കും പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ട്, നിനക്ക് നിന്റെ പഴയ ശക്തിയെല്ലാം തിരികെ കിട്ടി, നാളെ നിനക്ക് നിന്റെ കാട്ടിലേക്ക് മടങ്ങിപ്പോവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോവാനായിട്ട് ഈ പാമ്പ് ഇങ്ങനെ തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുൻപേ ആ പാമ്പ് ഒരു ചോദ്യം ഇയാളോട് തിരിച്ചു ചോദിക്കുകയാണ്. അതായത്, പോകുന്നതിന് മുൻപ് നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ, അതിൻ്റെ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, ഞാൻ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും, അതിനിപ്പോൾ എന്താ, ആ രീതിയിൽ ഈ മനുഷ്യൻ ഈ പാമ്പിന് മറുപടി കൊടുക്കുകയാണ്. യാതൊരു സംശയവും അയാൾക്ക് ആ മൊമെന്റിൽ തോന്നുന്നില്ല കേട്ടോ, യാതൊരു സംശയവുമില്ലാതെ അയാൾ അതിന് സമ്മതിക്കുകയാണ്. പക്ഷേ അടുത്ത നിമിഷം ഉണ്ടല്ലോ, നെക്സ്റ്റ് പോയിന്റിൽ ആ പാമ്പ് എന്താ ചെയ്യണേന്നറിയോ, ആ പാമ്പ് അതിൻ്റെ വിഷപ്പല്ലുകൾ അയാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറക്കാണ്. അതെ, അയാളെ കൊത്തി ആ പാമ്പ് അയാളെ കടിക്കുകയാണ്. മരണവെപ്രാളത്തിൽ വേദനയോടെ അയാൾ ആ പാമ്പിൻ്റെ അടുത്ത് ആ മൊമെന്റിൽ ചോദിക്കുകയാണ്, എന്തിനാണ് ചതി എന്നോട് നീ ചെയ്തത്, എന്തിനാണ് ഈ ഒരു ചതി എന്നോട് നീ ചെയ്തേ, ഞാൻ നിന്റെ ജീവനല്ലേ രക്ഷിച്ചതെന്ന് ഇയാൾ ഈ പാമ്പിനോട് ചോദിക്കുന്ന സമയത്തെ യാതൊരു കൂസലില്ലാതെ വളരെ ശാന്തമായിട്ട് ആ പാമ്പ് ഒരു മറുപടി പറയുകയാണ്. എന്താണെന്നറിയോ, നീ എന്നെ രക്ഷിച്ചു, അത് ഓക്കെയാണ്, സത്യം തന്നെയാണ്. പക്ഷേ നീ എന്നെ രക്ഷിച്ചു എന്നതുകൊണ്ട് എൻ്റെ യഥാർത്ഥ സ്വഭാവം, അതായത് പാമ്പ് ഈ കൊത്തുന്ന ഈ കടിക്കുന്ന ഈ യഥാർത്ഥ സ്വഭാവം മാറ്റണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനങ്ങനെ മാറുമെന്ന് നീ വിചാരിച്ചോ, ഞാനൊരു പാമ്പാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമല്ലേന്ന്. ഇങ്ങനെയാണ് അവരുടെ ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇങ്ങനത്തെ കുറേ ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ വരാറല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ബ്രേക്കപ്പ്, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം, ഒരു ബ്രേക്കപ്പ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഈ സമാധാനവും സപ്പോർട്ടൊക്കെ തേടി പലരും നമ്മുടെ ലൈഫിലേക്ക് വരാറുണ്ട് അല്ലേ. അവരുടെയൊക്കെ വിഷമങ്ങൾ കേട്ട് സ്വന്തം സമാധാനം വരെ നമ്മൾ നശിപ്പിച്ച് അവർക്ക് വേണ്ടി തണലായിട്ട് നമ്മൾ മാറും. നമ്മുടെ എഫേർട്ട്, നമ്മുടെ എനർജി എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി നൽകും. അവരെന്ത് ചെയ്യും, ആ എനർജിയെയും നമ്മുടെ എഫേർട്ടിനൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് അവരുടെ സ്വന്തം മുറിവുകൾ അവരവിടെ ഹീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആ മുറിവിനെ ഉണക്കിയെടുക്കും. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അവർ പഴയതുപോലെ പൂർണ്ണമായിട്ടും നോർമൽ ആകുന്ന സമയത്ത് നിങ്ങളെ അവർ അപ്പാടെ ഒഴിവാക്കാം, അവോയ്ഡ് ചെയ്യാം അല്ലേ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ മേ ബി മുഖം തിരിക്കാം. കാരണം എന്താ, അവരുടെ തനിനിറം ആ ഒരു സ്നേഹിക്കിന്റെ സ്വഭാവം പോലെ തന്നെയായിരിക്കും. കാര്യം കഴിയുമ്പോൾ സ്വന്തം ജീവൻ രക്ഷിച്ചവനെ യാതൊരു കൂസലും ഇല്ലാതെ തിരിഞ്ഞു കൊത്തുന്നവരും നമ്മുടെ ചുറ്റുണ്ടെന്നുള്ളതാണ്. ശരിക്കും ഇതിലുണ്ടല്ലോ, നിങ്ങൾ കാണിച്ച നന്മയുടെ പേരിൽ ഒരിക്കലും സ്വയം നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഇല്ല, അങ്ങനെയില്ല. പക്ഷേ അവരെ നിങ്ങൾ ഒഴിവാക്കിയത് നിങ്ങളുടെ തെറ്റല്ല. പലരും അങ്ങനെ വിചാരിക്കാറുണ്ട്, എന്റെ തെറ്റാണോ, അല്ല അങ്ങനെയല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അർഹതയില്ലാത്തവർക്ക് മുന്നിൽ ഈ സഹതാപം കാണിച്ച് വീണ്ടും ഈ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വീണ്ടും എന്നെ മണ്ടനാക്കിക്കോളൂ, ഞാൻ മണ്ടനായിട്ട് നിന്ന് തരാം എന്ന് പറയുന്ന ആ ഒരു പരിപാടി അത് ചെയ്യരുത്. എപ്പോഴും മനസ്സിലാക്കുക, ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങളുടെ നന്മയ്ക്ക് എപ്പോഴും ശക്തമായിട്ടുള്ള ബൗണ്ടറീസ്, അതിരുകൾ വേണം. നന്മയാണെങ്കിലും അതിനും ഒരു ബൗണ്ടറി വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു കുട്ടിക്കഥ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ദേ കഥയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇല്ല, ഞാൻ ടാറ്റാ ബൈ ബൈ പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ദേ രണ്ട് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, ആ മെസ്സേജ് കൂടി ഞാൻ വായിക്കട്ടെ കേട്ടോ. ആയില്യ കുട്ടിയെ, പാമ്പ് കഥ സൂപ്പർ ഡാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേച്ചി. ഇന്ദിര ചേച്ചിയുടെ മെസ്സേജാണ്, താങ്ക് യു. അടുത്തൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ. ഹായ്, ഹലോ അഹല്യ എഫ് എം, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സോ ഇന്ന് സ്പെഷ്യൽ ഡേ വിഷസ് അറിയിക്കുന്നു. 65th ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന് തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് ഇത്രയും നാൾ നല്ല രീതിയിൽ തുടരാനായിട്ട് സഹായിച്ച എല്ലാ ജീവനക്കാർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥാപനത്തിന്റെ ഫൗണ്ടറായിട്ടുള്ള ശ്രീ കെ രാഘവൻ സാറിനെ ഈ ഒരു നിമിഷത്തിൽ ഓർക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ ഒരുപാട് സഹായിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ ടീം തങ്കലക്ഷ്മിയാണ്. ഓൾ മെമ്പേഴ്സ് ആൻഡ് ഫാമിലീസിന്റെ മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ 65th ആനിവേഴ്സറി ആഘോഷിക്കുന്ന തങ്കലക്ഷ്മി ടീമിനും ഒരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സക്സസ് ഇനിയും ഉണ്ടാവട്ടെ എന്ന വിഷയമാണ് കേട്ടോ. അങ്ങനെ ദേ സമയം 9 കഴിഞ്ഞ് 18 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ദേ പതിയെ ഞാൻ ടാറ്റ വൈ വൈ പറയാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ കഥയും വർത്തമാനവും വിശേഷവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീണ്ടും വരും മറ്റൊരു കഥയുമായിട്ട്, മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും അതുവരെ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ. ആ ഇല്ല കഥ പൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേച്ചി. കവിത ചേച്ചിയുടെ മെസ്സേജാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ദേ ഇത് ഇത് ശരിക്കും ഞാൻ ബൈ പറയാൻ പോകണുണ്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. എപ്പോഴും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ചിരിച്ചുകൊണ്ട് നേരിടാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആ ഇല്ല സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജുവല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലലോഡിലേക്ക്. സെല്ലലോഡുമായിട്ട് സിനിമാ വിശേഷവുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ലിയോണി സ്വൻ 2005 എഴുതി 3 Backfull എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് കൽബാഡി സംവിധാനം ചെയ്ത, ക്രേക് മസീൻ തിരക്കഥ എഴുതിയ 2026 ഒരു മിസ്റ്ററി കോമഡി ചിത്രമാണ് ദ ഷേപ്പ് ഡിറ്റക്ടീവ്സ്. ഹക്ക് ജാക്ക്മാൻ, നിക്കോളാസ് ബ്രൗൺ, നിക്കോളാസ് ഗാലിറ്റ്സിൻ, മോളി ഗോർഡൻ, ഹോങ് ചൗ, എമ്മ തോംസൺ എന്നിവരടങ്ങുന്ന ഒരു വൻപൻ താരനിര തന്നെ ഈ ഒരു ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കൂടാതെ തന്നെയുണ്ടല്ലോ, ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സംഭാഷണങ്ങളാണ്. അതായത് ശബ്ദം നൽകിയിരിക്കുന്നവർ ജൂലിയ ലൂയിസ്, ബ്രയൻ ക്രാൻസ്റ്റൺ, ക്രിസ് ഔഡറ്റ്, റെജീന ഹോൾ, പാട്രിക് സ്റ്റുഡന്റ്, ബെല്ല റാംസി, ബ്രെറ്റ് ഗോൾഡ്സ്റ്റാൻ എന്നിവരും ഈ ഒരു ചിത്രത്തിലെ മൃഗങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു സിനിമ ദ ഷേപ്പ് ഡിറ്റക്ടീവ്സ്, അതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു കൊലപാതകം നടക്കുകയാണ്. ആ ഒരു കൊലപാതകത്തിന് സാക്ഷികളുണ്ട്, അതുപോലെ സംശയിക്കുന്നവരുണ്ട്, അന്വേഷണം നടത്താൻ പോലീസും എത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നിരവധി സിനിമകളിൽ കാണാറുണ്ടല്ലേ. പക്ഷേ ആ ഒരു കേസിന്റെ യഥാർത്ഥ അന്വേഷണം ഏറ്റെടുക്കുന്നത് ഒരു കൂട്ടം ആടുകളാണെങ്കിലും, അതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ദ ഷീപ്പ് ഡിറ്റക്ടീവ്സ്. കേൾക്കുമ്പോൾ ഒരു കുട്ടികളുടെ കഥയാണ് നമുക്ക് തോന്നാലേ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ വളരെയധികം കോമഡിയും മിസ്റ്ററിയും വൈകാരികതയും എല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ഒരു വ്യത്യസ്ത അനുഭവം തന്നെ കാണട്ടോ. ഞാൻ ഈയിടെ കണ്ടതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ്. ഈ ഒരു കഥ നടക്കുന്നത് പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ്. അവിടെ ജീവിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ശാന്തരായ ഒരു കൂട്ടം ആടുകളാണ് കേട്ടോ. അവയെ സ്നേഹത്തോടെ പരിപാലിക്കുന്നതാണ് അവരുടെ ഇടയനായിട്ടുള്ള ജോർജ്. ജോർജിനാണെങ്കിലോ ഒരു പ്രത്യേക ശീലമുണ്ട്. എന്താണെന്നറിയോ, എല്ലാ രാത്രിയിലും തന്റെ ആടുകൾക്ക് അദ്ദേഹം ഡിറ്റക്റ്റീവ് കഥകൾ വായിച്ചു കൊടുക്കാറുണ്ട്. അതായത് മനുഷ്യർക്ക് അതൊരു വിനോദമായിരിക്കാമല്ലേ, പക്ഷേ ആടുകൾക്ക് ആ കഥകൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അവരെങ്ങനെയാണ് ആ കഥ കേട്ടതിന് ശേഷം ഈ ഡിറ്റക്റ്റീവുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ചെറിയ സൂചനകൾ എങ്ങനെ കണ്ടെത്തുന്നു, ഒരു രഹസ്യം എങ്ങനെ പരിഹരിക്കുന്നു, ഇതെല്ലാം അവർ അറിയാതെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഥ നടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഇംഗ്ലണ്ടിലെ ടെൻബ്രൂക്ക്. ആ ഒരു സ്ഥലമാണെങ്കിലും വളരെ ശാന്തമായിട്ടുള്ളൊരു ഇടാണ്. ഇനി ഈ ആടുകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ, അവര് ഈ മരണത്തെ വിശ്വസിച്ചിരുന്നില്ല. അതായത് മരണം എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യരെഴുതുന്ന കഥകളിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. അതാണ് അവര് വിശ്വസിച്ചിരുന്നത്. ജീവിതം അവസാനിക്കുന്ന സമയത്ത് തങ്ങളെല്ലാം ആകാശത്തിലെ വെളുത്ത മേഘങ്ങളായിട്ട് മാറുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ അത് മനഃപൂർവ്വം മറന്നു കളയാനുള്ളൊരു മാന്ത്രിക ശക്തിയും ഈ ആടുകൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ശാന്തമായ ഫാമിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ദുരന്തം സംഭവിക്കുകയാണ്. അതായത് ജോർജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ചുറ്റുമുള്ളവർ അതൊരു സാധാരണ അപകടമാകാമെന്ന് കരുതുകയാണ്. പക്ഷേ ആടുകൾക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. അവരുടെ കാഴ്ചയിൽ ജോർജിന്റെ മരണത്തിന് പിന്നിൽ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കേട്ട ഡിറ്റക്റ്റീവ് കഥകൾ അവർക്കിപ്പോൾ ഓർമ്മ വരാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഒരു നല്ല അന്വേഷണത്തിന് ആദ്യം വേണ്ടത് സംശയമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ മനുഷ്യരറിയാത്ത ഫാമിനുള്ളിൽ ഒരു രഹസ്യ അന്വേഷണം ആരംഭിക്കുകയാണ്. ഒരു ചെറിയ സൂചന പോലും അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഓരോ മനുഷ്യന്റെയും പെരുമാറ്റം നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കേട്ടതും കണ്ടതും തമ്മിൽ ബന്ധം കണ്ടെത്താനായിട്ട് അവർ നന്നെ ശ്രമിക്കുന്നുണ്ട്. ഇനിയവ വെറും ആടുകളല്ല, പകരം എന്താ, സ്വന്തം ഇടയന് വേണ്ടി സത്യം കണ്ടെത്താൻ ഇറങ്ങിയ അന്വേഷണ സംഘമാണ് ദ ഷീപ് ഡിറ്റക്റ്റീവ്സ്. പക്ഷേ ഉണ്ടല്ലോ, മനുഷ്യരെക്കാൾ മുൻപ് ഇവർക്ക് ഈ ഒരു സത്യം കണ്ടെത്താനായിട്ടാവും. കാരണം ഇവർ വെറും ആടുകളാണ് അല്ലെ. അവരുടെ നിരീക്ഷണങ്ങൾ ശരിയായ വഴിയിലേക്കാണ് പോകുന്നത്, അതോ അവർ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു വലിയ രഹസ്യം ഈ ഫാമിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ വിചിത്രവും കൗതുകരവുമായ അന്വേഷണത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പോവാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.
6: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ?
7: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
6: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
7: ഹെബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി, ഞാനും ഉറങ്ങാണ്ട് വെയിറ്റ് ചെയ്തു.

0: Celluloid.
1: Once again, welcome back to Celluloid. Celluloid-ലേക്ക് മടങ്ങിയെത്തുമ്പോൾ കൂടെ it's me, Archie, Ailey. അങ്ങനെ ദ ഷീപ് ഡിറ്റക്റ്റീവ്സ്, അതാണ് നമ്മുടെ ഇന്നത്തെ സിനിമ വിശേഷം അല്ലേ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കേട്ടത് സ്വന്തം ഇടയനായ ജോർജിന്റെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെ ഒരു കൂട്ടം ആടുകൾ രഹസ്യമായിട്ട് അന്വേഷണം തുടങ്ങിയിരുന്നതായിരുന്നു. ഇനി അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, അതായത് മനുഷ്യരെ പോലെ സംസാരിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും അവർക്കാവില്ല അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ സത്യം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അവർ സത്യം കണ്ടെത്തും? അവർക്ക് ആശ്രയിക്കാനുള്ളത് ഒരു കാര്യമായിരുന്നു കേട്ടോ, എന്താണ്? നിരീക്ഷണമായിരുന്നു, ഒബ്സർവേഷൻ. ഫാമിൽ വരുന്ന ഓരോരുത്തരെയും അവരുടെ പെരുമാറ്റത്തെയും സംഭവ സ്ഥലത്തിന് ചുറ്റുമുള്ള ചെറിയ മാറ്റങ്ങളെയും അവരങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. മനുഷ്യർ പ്രാധാന്യം കൊടുക്കാതെ കടന്നു പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ണിൽ സൂചനകളായിട്ട് മാറുകയാണ്. ഇവിടെയാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് സസ്പെൻസിനൊപ്പം നല്ല കോമഡി രംഗങ്ങളൊക്കെ ഈ ഒരു കഥയിൽ ഈ ഒരു സമയത്ത് വന്നു പോകുന്നുണ്ട്. അതായത് ഈ ഓരോ ആടിനും വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. ഒരാൾ ഭയങ്കര ധൈര്യശാലിയാണ്, ഒരാൾ എപ്പോഴും സംശയിക്കുന്ന ആളാണ്, മറ്റൊരാൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ വ്യത്യസ്തമായ ഈ കാഴ്ചപ്പാടുകളാണ് ശരിക്കും ഈ ഒരു അന്വേഷണത്തെ നല്ല രസകരമാക്കി മാറ്റുന്നത്. കാരണം എന്താ, അവർ ഇത്രയും എഫേർട്ട് ഇടുന്നത് ഈ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അവർക്ക് വെറും ഒരു ഉടമ മാത്രമായിരുന്നില്ല, അവരുടെ കൂട്ടത്തിലെ ഒരാളായിട്ട് അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പർ പോലെയായിരുന്നു ഇവർ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വെറും ഒരു രഹസ്യം കണ്ടെത്താനുള്ള ഒരു ശ്രമം മാത്രമല്ല അല്ലെ, തങ്ങൾ സ്നേഹിച്ച ഒരാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ളൊരു യാത്രയുണ്ടല്ലോ, ആ യാത്ര കൂടിയാണ്. അങ്ങനെ ആ കഥയിലേക്ക് നോക്കുന്ന സമയത്ത് ജോർജിന്റെ മരണശേഷം അയാളുടെ വിൽപ്പത്രം വായിക്കാൻ വേണ്ടി ഗ്രാമത്തിലെ പ്രമുഖരൊക്കെ ഒത്തുകൂടുന്നൊരു രംഗമുണ്ട്. അവിടെ വെച്ചാണ് എല്ലാവരും ആ ഞെട്ടിക്കുന്ന രഹസ്യം അറിയുന്നത്. സത്യത്തിൽ ആടുകളെ മാത്രം മേയ്ക്കുന്ന ഒരു ഇടയനായിരുന്നില്ല ജോർജ്. വെറും ഒരു പാവം, പൈസയൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോയിരുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. ശരിക്കും അദ്ദേഹം കോടീശ്വരനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ആ സ്വത്തെല്ലാം അമേരിക്കയിൽ നിന്ന് വന്ന അയാളുടെ മകൾ റെബേക്കയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതി വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റെബേക്കയാണ് കൊലയാളി എന്ന രീതിയിലാണ് പിന്നീട് ദേ സിനിമ പോകുന്നത്. കാരണം ആ മരണപ്പെട്ട സ്ഥലത്ത് നിന്നും അവളുടെ കയ്യിലെ വളയും അതുപോലെ അവൾക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ ലഭിക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ ദേ റെബേക്ക അറസ്റ്റിലാകാനായിട്ട് പോകുന്ന സമയത്ത് അവൾ നിരപരാധിയാണെന്നൊരു കാര്യം മറ്റാരും വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ആട്ടിൻകൂട്ടം അവളെ വിശ്വസിക്കുന്നുണ്ട്. അവൾ നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ വില്ലനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ആടുകളുടെ ഡിറ്റക്റ്റീവ് സംഘം ദേ അന്വേഷണം വീണ്ടും അങ്ങ് ആരംഭിക്കുകയാണ്. അങ്ങനെ ആ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഫാമിലി അന്തരീക്ഷം കൂടുതലായിട്ട് ദുരൂഹമാവുന്നുണ്ട്. ചില സംഭവങ്ങൾ യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ട്, ചിലത് ചോദ്യങ്ങൾ മാത്രം ബാക്കിയാക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രേക്ഷകനും ആടുകളോടൊപ്പം ഓരോ സൂചനയും കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു മൊമെന്റ്, സത്യം അവർ കരുതുന്ന പോലെ ലളിതാണോ അല്ലാലേ? അതോ ഈ ശാന്തമായ ഫാമിന് പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു രഹസ്യമുണ്ടോ? ആ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കും സിനിമയുടെ പ്രമേയം കൂടുതൽ ആഴത്തിൽ തുറന്നു കാട്ടുന്ന ഭാഗത്തിലേക്കും നമുക്ക് പോവാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കിപാലസ് നിങ്ങൾ 90.4 കേട്ട് കേട്ട് കൂട്ടുക.

0: നല്ല പാട്ട്. എന്നു മുതലാ നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്?
1: അതെ രജത്തിന്റെ അമ്മേ, ഞാൻ പുറമെ വേണു നാഗവള്ളി ആണെങ്കിലും ഉള്ളിൽ മൈക്കിൾ ജാക്സൺ ആണ് അമ്മേ.
0: ഇവിടെ വേണ്ട, വീട്ടിൽ പോയി കളിച്ചാൽ മതി.
1: ഏഹ്
0: കൈവിട്ടാ
1: തള്ളു.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloidുമായി കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ പറയുന്ന സിനിമ ദ ഷീപ്പ് ഡിറ്റക്ടീവ്സ്. ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്തെ കിട്ടുന്ന തെളിവുകളേക്കാൾ പ്രധാനമാണ് അവയെ ശരിയായ രീതിയിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്, അല്ലെ? ദ ഷീപ്പ് ഡിറ്റക്ടീവ്സ് ഈ ഒരു ഘട്ടത്തിൽ അത് തന്നെയാണ് നമ്മളെ കാണിച്ചു തരുന്നൊരു കാര്യം. ജോർജിന്റെ മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള ശ്രമത്തിൽ ആടുകൾ ഫാമിന്റെ ഓരോ കോണും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ കാണാനും ഓർക്കാനും കഴിയും, അല്ലെ? അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെ ഓരോ ദിവസവും അവർ പുതിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങാണ്. ചില മനുഷ്യരുടെ പെരുമാറ്റം മാറുന്നുണ്ട്, ചില സംഭാഷണങ്ങൾ അവർ കേൾക്കാനായിട്ട് ഇടയാകുന്നു, ചില ചെറിയ സംഭവങ്ങൾ ആദ്യം അപ്രധാനമായി തോന്നിയെങ്കിലും പിന്നീട് അവയ്ക്ക് മറ്റൊരു അർത്ഥമുണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഡിറ്റക്റ്റീവ് ചെയ്യുന്നത് പോലെ അവർ നിഗമനങ്ങളിൽ എത്താനായിട്ട് തിടുക്കം കാണിക്കുന്നൊന്നുമില്ല, ഓരോ സൂചനയും ക്ഷമയോടെ അങ്ങ് പരിശോധിക്കുകയാണ്. ഇവിടെയാണ് സിനിമയുടെ ഹൃദയം ഒളിഞ്ഞിരിക്കുന്നത്. ഇത് വെറും ഒരു മിസ്റ്ററി മാത്രമല്ല, അല്ലെ? സൗഹൃദത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എത്ര ദൂരം പോകുമെന്നതിനെ കുറിച്ചുമുള്ള ഒരു കഥ കൂടിയാണ്. ജോർജിന് നഷ്ടപ്പെട്ടതിന്റെ വേദന അവരെ പിന്നോട്ടല്ല തള്ളുന്നത്, മറിച്ച് സത്യം കണ്ടെത്താനുള്ള ധൈര്യമായിരുന്നു നൽകിയിരുന്നത്. അങ്ങനെ അന്വേഷണം കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ലില്ലി എന്ന ആടും മോപ്പിൾ എന്ന ആടും അയൽക്കാരനായ കാലിബിന്റെ ക്രൂരമായ ഒരു രഹസ്യം കണ്ടെത്തുകയാണ്. അവൻ ആടുകളെ ഇറച്ചിക്കായി കശാപ്പുകാരനെ വിൽക്കുകയായിരുന്നു. ആ ഒരു രഹസ്യം ഇവർ കണ്ടെത്തുന്നുണ്ട്. അവിടെ വെച്ച് അപകടത്തിൽപ്പെടുന്ന ലില്ലിയെയും മോപ്പിളിനെയും രക്ഷിക്കാൻ വേണ്ടി സർക്കസിൽ നിന്ന് വന്ന കൂട്ടത്തിൽ ഒറ്റപ്പെട്ടവനായ സെബാസ്റ്റ്യൻ എന്ന ആട് ആ വില്ലൻ നായ്ക്കളോടൊക്കെ പോരാടാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ സാധിച്ചെങ്കിലും സെബാസ്റ്റ്യൻ എന്താണ് മരണത്തിന് കീഴടങ്ങുകയാണ്. ഈ ഒരു ദാരുണമായ സംഭവം ലില്ലിയുടെ കണ്ണു തുറപ്പിക്കുകയാണ്. അതായത് ലില്ലി എന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ആടിന്റെ കണ്ണു തുറപ്പിക്കുകയാണ്. കാരണം എന്താ, മരണം യഥാർത്ഥ്യമാണെന്നും മുൻപ് തന്റെ പ്രിയപ്പെട്ടവർ മരിച്ചപ്പോഴൊക്കെ താൻ അത് മനഃപൂർവ്വം മറന്നുകളയുകയായിരുന്നുവെന്നും അവൾ തിരിച്ചറിയാണ്. ആ ഒരു ദുഃഖത്തിനിടയിലും അവൾ ജോർജിന്റെ ആത്മാവിനോട് സംസാരിക്കുകയും റെബേക്കയെ ചതിച്ച യഥാർത്ഥ കൊലയാളിയെ കുറിച്ചുള്ള സൂചന കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റെബേക്കയെ പൂട്ടിയിട്ടിരുന്ന ആ ഒരു ജയിലിനുള്ളിലേക്ക് ഒരു കൊച്ചു ആട്ടിൻകുട്ടിയെ വിട്ട് അവരൊരു രഹസ്യ സന്ദേശം കൈമാറുകയാണ്. എന്തായിരിക്കും ആ ഒരു സന്ദേശം കേൾക്കാൻ നമുക്ക് സിലലായിട്ടുള്ള ബ്രേക്ക്. Keep on listening. I'll leave from 90.4 KTK to Kutuku.

0: Celluloid.
1: യെസ് ഫ്രണ്ട്സ്, ഒടുവിൽ ആ ക്ലൈമാക്സ് രംഗം, അതായത് ആടുകൾ നൽകിയ ബുദ്ധിപരമായ സൂചനകൾ വെച്ച പോലീസ് ഓഫീസർ ടീം ആ ഒരു സത്യം കണ്ടെത്തുന്നു. ഗ്രാമത്തിലെ പത്രപ്രവർത്തകനായി വന്ന എലിയറ്റ് യഥാർത്ഥത്തിൽ ആരാണ്? ജോർജിന്റെ മകൻ പീറ്റർ ആയിരുന്നു. സ്വത്തിനു വേണ്ടി സ്വന്തം അച്ഛനെ കൊന്ന സഹോദരിയെ കുടുക്കിയ പീറ്റർ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് റോണിയും റിജിയും എന്ന ഇരട്ട ആൺ ആടുകൾ മാസ് എൻട്രി നടത്തുന്നുണ്ട്. അതായത് അവൻ രക്ഷപ്പെടാൻ നോക്കുന്ന ആ കാറുണ്ടല്ലോ, ഇടിച്ചങ്ങ് തകർക്കുന്നുണ്ട്. അതോടുകൂടി അവനെ പോലീസുകാരങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ജോർജിന്റെ മകൾ ആ ഒരു ആട്ടിൻകൂട്ടത്തെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ജോർജ് പറഞ്ഞു കൊടുക്കുന്ന ഈ കഥകൾ പിന്നീട് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങാണ്. അവിടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ക്രിസ്റ്റോഫ് ബേക്കിന്റെ മികച്ച പശ്ചാത്തല സംഗീതവും ക്രേഗ് മസിന്റെ മികച്ച തിരക്കഥയുമാണ് ഈ സിനിമയെ ഇത്രയും മനോഹരമാക്കുന്നത്. ഒടുവിൽ റെബേക്ക തോട്ടത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും കശാപ്പ് വെച്ചിരുന്ന ഫ്രഞ്ച് സംസാരിക്കുന്ന ആടുകളെ പോലും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അസ്തമയ സൂര്യനിലെ മേഘങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യന്റെ രൂപം കണ്ട് ലില്ലി പുഞ്ചിരിക്കുന്നതോടെ ഈ ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങ് അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഒരു സാധാരണ കൊലപാതക കേസായി തുടങ്ങുന്ന കഥ ഒരു കൂട്ടം ആടുകളുടെ അന്വേഷണത്തിലൂടെ മനോഹരമായൊരു സിനിമാറ്റിക് അനുഭവമായിട്ട് മാറുകയാണ് ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്ന ഒരു സിനിമയൊന്നുമല്ല, മറിച്ച് ഓരോ നിമിഷവും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കുറച്ച് കരയിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമ. ഇപ്പോൾ ജോർജിന്റെ മരണത്തിന്റെ പിന്നിലെ സത്യം കണ്ടെത്താനുള്ള ഒരു യാത്ര, ആടുകളുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന സമയത്തെ ഒരു പുതിയ ലോകമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവരുടേതായ രീതികൾ, അവരുടെ സംഭാഷണങ്ങൾ എല്ലാം നമുക്കൊരു പുതുമ ഫീൽ ചെയ്യുന്നുള്ളതാണ്. മനുഷ്യർ കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ സൂചനകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരു സാധാരണ ഡിറ്റക്റ്റീവ് സിനിമയല്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു

ഒപ്പം ആസ്വദിക്കാവുന്ന ഒരു ചിത്രമാണിത്. ചിരിയും കൗതുകവും ഒരുമിച്ച് നൽകുന്ന ഈ ഒരു സിനിമ അനുഭവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ദ ഷേപ്പ് ഡിക്റ്റേറ്റീവ് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിനിമയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു മികച്ച സിനിമയുമായിട്ട് മറ്റൊരു കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ കൂട്ടുകൂടാം.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ

0: ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: അതെ, ഗിയറ് മാറ്റുമ്പോ ക്ലച്ച് ചവിട്ടണോ? സീറ്റ് ബെൽറ്റ് എപ്പോഴാ ഇടണ്ടേ? ഈ റോഡിലാ മഞ്ഞ വരയില്ലേ, അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ കൊറേ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ നമുക്ക്. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? എന്റെ കയ്യിൽ അതിന് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരം അറിയാത്ത പല ആളുകളും ഇപ്പോഴും റോഡിലൂടെ നടക്കുന്നുണ്ടല്ലേ. ഈ ഉത്തരങ്ങൾ തപ്പി ഇനി ആരും നെട്ടോട്ട് ഓടണ്ട. കാരണം ഉത്തരങ്ങൾ ഇനി നമ്മുടെ സ്കൂളിൽ പിള്ളേര് ഇരുന്ന് പഠിക്കാൻ പോവാണ്. റോഡ് മര്യാദയും റോഡ് സുരക്ഷയും കേരളത്തിലെ സ്കൂൾ പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കാൻ ആലോചിക്കുന്നതായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ CP ജോൺ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ചെറിയ ക്ലാസ്സുകളിൽ റോഡ് മര്യാദ പഠിപ്പിച്ച് അങ്ങ് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മന്ത്രിയോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, അതിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു മന്ത്രി സാറേ. നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇതൊരു കിടുക്കൻ തീരുമാനമാണ്. വരുന്ന തലമുറയെങ്കിലും റോഡിൽ മര്യാദക്കാരാകട്ടെ അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഷോ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇനി മുതൽ സ്കൂളുകളില് റോഡ് സുരക്ഷ, റോഡിലിറങ്ങുമ്പോൾ മര്യാദക്കാരായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് റോഡിലെ സിഗ്നൽസ്, റോഡിൽ എന്തിനാണ് സീബ്ര ലൈൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കും. ചെറിയ ക്ലാസ് മുതലേ റോഡ് സുരക്ഷ ഒരു വിഷയമായിരിക്കും, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഇത് മാത്രമല്ല, നമ്മുടെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു മാസ് പ്ലാനും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ അത് കാട്ടിലെ സീബ്രയ്ക്കുള്ള വരിയല്ല, മനുഷ്യർക്ക് സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണ് എന്ന് പല ആളുകൾക്കും അറിയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ റോഡിലോട്ടൊന്ന് ഇറങ്ങുകയാണെങ്കിൽ സീബ്ര ക്രോസിലൂടെ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാലും അവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം എന്നുള്ള മിനിമം ബോധം പോലും, ആ കോമൺ സെൻസ് പോലും റോഡിലിറങ്ങി വണ്ടി ഓടിക്കുന്ന ആളുകൾക്കില്ല. അപ്പോൾ കാൽനട യാത്രക്ക് രാജകീയമായ റോഡ് മുറിച്ച് കടക്കാൻ സീബ്ര ലൈൻസിന്റെ വീതി കൂട്ടാൻ പോവുകയാണ്. ഇതാണ് അടുത്തൊരു തീരുമാനം. ഇതിന്റെ ആദ്യപടിയായിട്ട് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സീബ്ര ലൈനിന്റെ വീതി കൂട്ടാനുള്ള ഉത്തരവും മന്ത്രി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, സൈലൻസറൊക്കെ മാറ്റിവെച്ച് നാട് മൊത്തം ഉയർന്ന ശബ്ദത്തിലും കണ്ണടിച്ചു പോകുന്ന വെളിച്ചത്തിലും വണ്ടി മോഡിഫൈ ചെയ്തിറക്കുന്ന ഫ്രീക്കന്മാരുടെ കളി ഇനി കേരളത്തിൽ നടക്കില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷൻസും അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിയമം പാലിക്കുന്ന നല്ല ഒന്നാം തരം ഡ്രൈവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യാം. റോഡിലെ ആവശ്യമില്ലാത്ത ബഹളവും വലിയ വെളിച്ചമൊക്കെ മാറ്റിവെച്ച് ശാന്തമായി മര്യാദയോടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ, അത് വേറെ തന്നെയാണ്. ഈ സുഖം നമ്മുടെ ഒരു എന്താ പറയുക, ജീവിതത്തിന്റെ ഒരു സുഖം കൂടിയാണ്. അനാവശ്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് അപകടത്തിലേക്ക് പോകുന്നതും ലൈഫ് കയ്യിന്ന് പോകുന്നതും. അനാവശ്യ ഹോണടികൾ പാടില്ല, ശബ്ദ മലിനീകരണം പാടില്ല, അതൊന്നും ഇല്ലാത്ത നല്ലൊരു ട്രാവൽ കൾച്ചർ, നല്ലൊരു യാത്രാ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കണം. നമ്മുടെ കാതുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉയർന്ന ശബ്ദങ്ങൾക്ക് പകരം മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു പാട്ട് കേട്ടാലോ നിങ്ങളുടെ മൂഡൊക്കെ മാറ്റാൻ. ക്ലച്ചും ഗിയറും ഒന്നും മാറ്റാതെ തന്നെ ഇതാ പ്ലേ ചെയ്യുന്നു ഒരു കിടുക്കൻ പാട്ട്, കേൾക്കുക, ആസ്വദിക്കുക, ആൻഡ് വേഗം തിരിച്ചെത്തൂ. ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ടു കേട്ടു.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: യെസ്, അങ്ങനെ നല്ലൊരു കിടിലൻ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, അദ്ദേഹം ചില പുതിയ പദ്ധതികൾ, ചില മാസ് പ്ലാനുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ലൈസൻസുകൾ ഇനി ഹൈടെക് ആകാൻ പോവാണ്. ചിപ്പും ഹോളോഗ്രാമും ഒക്കെ പതിപ്പിച്ചേ സുരക്ഷിതമായ നല്ല ഒന്നാം തരം സ്മാർട്ട് കാർഡുകളായിട്ടായിരിക്കും ഇനി ലൈസൻസ് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ പോയാലും തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആ ലൈസൻസ് കാണിക്കാം. വണ്ടി സ്മാർട്ടായാൽ മാത്രം പോരല്ലോ, വണ്ടി ഓടിക്കുന്ന നമ്മുടെ കയ്യിൽ ലൈസൻസും അല്പം സ്മാർട്ടാകണം. നിയമങ്ങൾ പാലിച്ച് റോഡിൽ മര്യാദക്കാരായി കയ്യിൽ ഒരു സ്മാർട്ട് ലൈസൻസുമായി പോകുന്ന ആ യാത്ര, ആ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആലോചിക്കുമ്പോൾ തന്നെ അതൊരു ലഹരിയാണ്. അപ്പോൾ ലൈസൻസ് സ്മാർട്ടാകുന്നതോടെ നമ്മുടെ റോഡുകളും യാത്രകളും കൂടുതൽ സ്മാർട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് അതിരുകൾ കടന്ന് നമ്മൾ പോകുമ്പോൾ യാത്രകളിൽ എപ്പോഴും നമുക്ക് കൂട്ടിനുണ്ടാവേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം സുരക്ഷിതത്വമാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് ഗതാഗത മന്ത്രിയോട് പറയാനുള്ളത്, എല്ലായിടത്തെയും റോഡുകൾ ഒരുപോലെയല്ല. ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്തെ റോഡുകൾക്ക് എന്താ പറയുക, പരിഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പോലെ സുരക്ഷിതമായി യാത്ര ചെയ്യുക, സുരക്ഷിതത്വവും യാത്ര പോകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കൂടെ വേണ്ടത് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഒപ്പം നല്ലൊരു മ്യൂസിക്കുമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാട്ട് കേൾക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കേൾക്കാം

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് വരും തലമുറയെ മര്യാദ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും ഹൈടെക് ലൈസൻസിനെ കുറിച്ചും ഒക്കെയാണ്. പക്ഷേ നിയമം പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ അത് ലംഘിച്ചാൽ എന്താ ചെയ്യുക? ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ മുളക്കുഴ എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യം എന്താണെന്നോ, വേലി തന്നെ വിളവ് തിന്നാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ലൈവായി കണ്ടു ആലപ്പുഴയിലെ മുളക്കുഴിയിൽ. നമ്മളെ കണ്ടാൽ റോഡിൽ വണ്ടി തടഞ്ഞു നിർത്തി പിഴയടുപ്പിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സീറ്റ് ബെൽറ്റ് പോലും ഇടാതെ വണ്ടി ഓടിച്ച് പോവാണ്. പാവ മനുഷ്യൻ വിചാരിച്ച് കാണും, ആരും ചോദിക്കില്ല എന്ന്. പക്ഷേ അവിടെയാണ് നമ്മുടെ AI ക്യാമറയുടെ കണ്ണു തുറന്നത്. ക്യാമറ ചേട്ടൻ നോക്കിയപ്പോ, ഇതാരാ സുരക്ഷിതനല്ലാതെ വണ്ടി ഓടിക്കുന്നത് എന്നൊറ്റ ചോദ്യം ചോദിച്ച് ഒരൊറ്റ ക്ലിക്ക്. അങ്ങനെ ആ ഉദ്യോഗസ്ഥന് തന്നെ കിട്ടി കട്ടയ്ക്കൊരു പിഴ ചെല്ലാൻ. അവസാനം മോട്ടോർ വാഹന വകുപ്പ് തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പിഴയടച്ച് തലയൂരി എന്നൊക്കെയാണ് കേട്ടത്. നിയമം എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരനായാലും ഉദ്യോഗസ്ഥനായാലും ഒന്നു തന്നെയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല AI ക്യാമറ എന്നെ പിടിക്കൂല, ഞാൻ ഉദ്യോഗസ്ഥനല്ലേ എന്നൊന്നുമല്ല. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നിയമം പാലിക്കും.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ആലപ്പുഴയിലെ മുളക്കുഴ എന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് ഫൈൻ കിട്ടിയ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പിലെ ആള് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ മാസ്ക് കാണിച്ച് പാഞ്ഞു പോയതേ സാധാരണ വണ്ടിയിലല്ല, വകുപ്പിന്റെ സ്വന്തം ഔദ്യോഗിക വാഹനമുണ്ട്, ബ്രാൻഡ് ന്യൂ ടാറ്റ നെക്സോൺ ഇലക്ട്രിക് XUV-യിലാണ് പോയത്. ടാറ്റ നെക്സോൺ EV. ജനങ്ങൾ ഈ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ ഇലക്ട്രിക് വണ്ടികൾ ഓടിക്കണം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം സുരക്ഷ മറന്ന് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയപ്പോഴാണ് AI ക്യാമറ കൃത്യമായി പണികൊടുത്തത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO തന്നെയാണ് ഈ ഒരു ചെല്ലാനും അയച്ചത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്വന്തം വകുപ്പിലെ വണ്ടിക്കും ഉദ്യോഗസ്ഥനും തന്നെ പിഴയടിക്കാൻ നോട്ടീസ് അയച്ച RTO ഓഫീസർക്ക് നമ്മളൊരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കണം. നമ്മൾ ഇത്രയും നേരം നിയമലംഘനങ്ങളെ കുറിച്ചും പിഴകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് കാർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ, ഇതിൽ എത്ര എയർബാഗ്സ് ഉണ്ട്, ABS ബ്രേക്ക് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലേ. കാരണം സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. ലക്ഷങ്ങൾ മുടക്കി ഈ ടെക്നോളജിയൊക്കെ വണ്ടിയിൽ നിറച്ചാലും നിങ്ങളൊരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ ഈ എയർബാഗ് കൊണ്ടൊരു കാര്യമില്ല. കാരണം സീറ്റ് ബെൽറ്റ് ലോക്കാക്കിയാൽ മാത്രമേ എയർബാഗ് പോലും അതിൻ്റെ കൃത്യമായ ജോലി ചെയ്യുള്ളൂ. കേൾക്കുമ്പോൾ ഞെട്ടണ്ട, അതാണ് സത്യം. നമ്മൾ ധരിക്കുന്ന ഒരു സീറ്റ് ബെൽറ്റ് വഴി അപകടം മൂലം ഉണ്ടാകാനുള്ള മരണ സാധ്യത 50% വരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, WHO ലോകാരോഗ്യ സംഘടന അവരുടെ പഠനങ്ങൾ പറയുന്ന കാര്യമാണ്. ഗുരുതരമായ പരിക്കുകൾ 45% ഇതിലൂടെ ഒഴിവാക്കാം സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ശീലങ്ങൾ ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്നതാണ്. പല ആളുകളും സീറ്റ് ബെൽറ്റ് ധരിക്കാറേയില്ല. ഇനി പോലീസ് പിടിക്കുമെന്ന് പേടിച്ച് ധരിച്ചാൽ തന്നെ അത് മുൻസീറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങും. വണ്ടിയുടെ പിൻസീറ്റിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടുന്നത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമാണ് അല്ലേ. നമ്മളങ്ങനെ കാണാറില്ല, നമ്മളാരും ഇടാറും ഇല്ല. പക്ഷേ പിൻസീറ്റിലെ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പരിക്കുകൾ ഒരു 25% കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, സീറ്റ് ബെൽറ്റ് ഇടുന്നത് മറ്റാരെയും പേടിച്ചിട്ടാകരുത്. പോലീസ് ഉണ്ടാകും വഴിയിൽ, അങ്ങനെയൊന്നും ആവരുത്. നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാകണം, നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാവണം. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് അഹല്യ FM 90.4 കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: ശ്രീ രംഗരംഗ രംഗാചാരലവാറി സിംഗിൾ നാദ സങ്കീർത്തന ആദിതാഴം പൂർണ്ണ കുംഭരാഗം.
1: Sebas.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്ന് നമ്മൾ മൊത്തത്തിൽ റോഡിലായിരുന്നു അല്ലെ, റോഡിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. അതായത് റോഡ് സുരക്ഷ, റോഡിലെ മര്യാദ, ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ പാഠ്യപദ്ധതി ആക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ ലൈസൻസിന് മുതൽ സ്മാർട്ട് ആകുന്നതിനെ കുറിച്ച്, ഹൈടെക് ആകുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെന്താ നമ്മൾ സംസാരിച്ചത്? മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് പിഴ കിട്ടിയതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നത് എത്രത്തോളം അപകടമാണ്, സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം അത് നമ്മളെ സേഫ് ആക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വണ്ടി എത്ര വില കൂടിയതാണെങ്കിലും സാങ്കേതിക വിദ്യയൊക്കെ എത്ര വളർന്നാലും ഏറ്റവും വലിയ സുരക്ഷ എന്താണോ നമ്മുടെ ശ്രദ്ധയും ജാഗ്രതയാണ്. മുൻസീറ്റിലുള്ളവർ മാത്രമല്ല, കാറിൽ കയറുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അപകടത്തിന്റെ ആഘാതം കുറക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു സുരക്ഷാശീലം, ഒരു റോഡ് സുരക്ഷാ ബോധം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് യാത്രകൾ കൂടുതൽ മനോഹരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാ വരുന്നു നിങ്ങളുടെ കാതുകൾക്ക് കുളിർമയേകുന്ന അടുത്തൊരു മനോഹര ഗാനം. വണ്ടി സുരക്ഷിതമായി വണ്ടി സുരക്ഷിതമായി ഓടിക്കുക, സംഗീതമൊക്കെ അങ്ങ് ആസ്വദിക്കുക. കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ ദാ ബൈ പറഞ്ഞു പോവാണ്. ടാറ്റാ, ബൈ ബൈ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീടിന് ചുറ്റും മണ്ണില്ല, പിന്നെങ്ങനെ ഞാൻ കൃഷി ചെയ്യുമെന്ന് വിഷമിക്കുന്നവര് ഇന്ന് ഒരുപാടുണ്ട്. ഫ്ളാറ്റുകളിലും കോൺക്രീറ്റ് മുറ്റമുള്ള വീടുകളിലും താമസിക്കുന്നവർക്ക് ചെടികൾ വളർത്താൻ മണ്ണില്ല എന്നത് വലിയൊരു പരിമിതിയാണല്ലേ. എന്നാൽ ഇനി ആ വിഷമം വേണ്ട. വെറും ശുദ്ധജലത്തിലോ അല്ലെങ്കിൽ വായുവിലോ മാത്രം മണ്ണില്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ചില സവിശേഷ സസ്യങ്ങളുണ്ട്. വീടിൻ്റെ ഭംഗി കൂട്ടാനും ഒപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ അടുക്കളയിലെത്തിക്കാനും ഈ രീതി സഹായിക്കും. ഇത്തരത്തിൽ മണ്ണില്ലാതെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ചില സസ്യങ്ങൾ ഏതൊക്കെയാണ്, അവ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുനൽ. ആദ്യത്തെ വിള എന്ന് പറയുന്നത് മണ്ണില്ലാതെ വളർത്താൻ പറ്റുന്ന ആദ്യത്തെ വിള മണി പ്ലാന്റ് ആണ്. മണ്ണില്ലാതെ വെറും വെള്ളത്തിൽ മാത്രം ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒന്നാമത്തെ ചെടിയാണ് മണി പ്ലാന്റ്. വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുക്കുന്നതും ഈ ഒരു ചെടിയാണ്. ഇതിന്റെ ചെറിയൊരു തണ്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷി ആരംഭിക്കാം. ഒരു സുതാര്യമായ കുപ്പിയിലോ ഗ്ലാസിലോ മുക്കാൽ ഭാഗം വെള്ളം നിറച്ച് മണി പ്ലാന്റിന്റെ രണ്ടോ മൂന്നോ മുട്ടുകളുള്ള വള്ളി മുറിച്ച് ഇറക്കി വെച്ചാൽ മതിയാകും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ മുട്ടുകളിൽ നിന്ന് പുതിയ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കാണാം. നേരിട്ട് കടുത്ത വെയിലൊന്നും അടിക്കാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള ലിവിംഗ് റൂമുകളിലോ ജനൽപടികളിലോ ആണ് ഇത് വെക്കേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ കുപ്പിയിലെ വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ചെടി വർഷങ്ങളോളം വീടിനുള്ളിൽ പച്ചപ്പോടെ വളരും. മണി പ്ലാന്റിനെ കുറിച്ച് അറിഞ്ഞാലോ, ഇനി മിന്റിനെ കുറിച്ചറിയാം, പുതിന. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടാസ്വദിക്കാം ഹരിതഭൂമി.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് പുതിനയില, അല്ലെ? മണ്ണില്ലാതെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലോ അടുക്കളയിലെ ജനൽപ്പടിയിലോ വെച്ച് ഏറ്റവും വേഗത്തിൽ വിളവെടുക്കാൻ പറ്റിയ ഒരു മികച്ച ഔഷധ പച്ചക്കറി വിളയാണ് ഇത്. ചായയിലും കറികളിലും ഇത് ഉപയോഗിക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പുതിന ഇലയുടെ ഇലകൾ മാറ്റിയ ശേഷം അതിൻ്റെ തണ്ട് മാത്രം വെള്ളം നിറച്ച ചെറിയ ഗ്ലാസുകളിലേക്ക് ഇറക്കി വയ്ക്കുക. മൂന്നാല് ദിവസത്തിനുള്ളിൽ പുതിയ വേരുകളും തലപ്പത്ത് പുതിയ ഇലകളും വരാനായിട്ട് തുടങ്ങും. അടുക്കളയിൽ നന്നായി വായുസഞ്ചാരവും വെളിച്ചവും കിട്ടുന്ന ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ഇതിൻ്റെ വേരുകൾക്ക് വളരാൻ വെള്ളത്തിൽ നേരിയ തോതിൽ ഹൈഡ്രോപോണിക്സ് പോഷക ദ്രാവകം ചേർത്ത് നൽകിക്കഴിഞ്ഞാൽ ഇലകൾക്ക് നല്ല വലുപ്പവും കൂടുതൽ മണവും ലഭിക്കും. അപ്പോൾ പുതിന ഇലയും സെറ്റായി. ഇനി അടുത്തത് ഏതാണ്? ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പുവിൻ്റെ വിശേഷങ്ങൾ അറിയാം. നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മണ്ണില്ലാതെ വളർത്താൻ പറ്റുന്ന ചില വിളകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിള ലക്കി ബാമ്പു ആണ്. ഇൻഡോർ ചെടികളിൽ നിന്ന് ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് ലക്കി ബാമ്പു. വീടുകൾക്കും ഓഫീസുകൾക്കും ഒരുപോലെ ഭംഗി നൽകുന്ന ഈ ചെടിക്ക് വളരാൻ മണ്ണ് ഒട്ടുമേ ആവശ്യമില്ല. ചെറിയ ചരൽ കല്ലുകളും വെള്ളവും ഉണ്ടെങ്കിൽ ഇത് മനോഹരമായിട്ട് പരിപാലിക്കാവുന്നതേയുള്ളൂ. ഒരു ഭംഗിയുള്ള സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിൽ കുറച്ച് ചരൽ കല്ലുകൾ ഇട്ട് ഈ ചെടിയെ ഉറപ്പിച്ചു നിർത്തുക. വേരുകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. കടും വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകൾ കരിഞ്ഞു പോകും. വീടിന്റെ അകത്തളങ്ങളിൽ, പ്രത്യേകിച്ച് സിറ്റ് ഔട്ടിലോ ഹാളിലോ ഉള്ള മേശപ്പുറങ്ങളിൽ ഇത് വയ്ക്കാവുന്നതാണ്. വായുപ്രവാഹമുള്ളതും നേരിയ വെളിച്ചം കിട്ടുന്നതുമായ ഇടങ്ങളിൽ ഇതിന്റെ തണ്ടുകൾ നല്ല പച്ച നിറത്തിൽ തിളങ്ങി നിൽക്കും. അപ്പോ ലക്കി ബാമ്പുവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി സ്പൈഡർ പ്ലാന്റിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണില്ലാ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ്. നാസ സാക്ഷ്യപ്പെടുത്തിയ ഏറ്റവും മികച്ച വായു ശുദ്ധീകരണ സസ്യങ്ങളിൽ ഒന്നാണ് സ്പൈഡർ പ്ലാന്റ്. വീടിനുള്ളിലെ ഫോർമാൽഡിഹൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളെ വലിച്ചെടുക്കാനായിട്ട് ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇത് മണ്ണില്ലാതെ വെള്ളത്തിൽ വളർത്താവുന്നതേ ഉള്ളൂ. വലിയ സ്പൈഡർ പ്ലാന്റിന്റെ ചുവട്ടിൽ നിന്ന് വരുന്ന ചെറിയ തൈകൾ അടർത്തിയെടുത്ത് വെള്ളം നിറഞ്ഞ ചെറിയ കുപ്പികളിൽ വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഇലകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ വേരുകൾ മാത്രം വെള്ളത്തിൽ തൊട്ടിരിക്കുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. ബെഡ്റൂംസിലോ ബാൽക്കണിയിലോ വയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ചെടിയാണിത്. കടുത്ത വെയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് വീടിന്റെ ഏത് കോണിലും ഇത് വയ്ക്കാം. വീടിനുള്ളിലെ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഇത് ഏറെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് എന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ചീര, ഇലക്കറികൾ, ഇതും മണ്ണില്ലാതെ വളർത്താനായിട്ട് പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. അടുക്കള തോട്ടം നിർമ്മിക്കാനായിട്ട് സ്ഥലമില്ലാത്തവർക്ക് ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ മണ്ണില്ലാതെ പച്ചക്കറിയായി ചീരയും ലെറ്റ്യൂസും വീട്ടിൽ വളർത്താം. ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ ചകിരിച്ചോറോ സ്പോഞ്ചോ വെച്ച് അതിലാണ് വിത്തുകൾ മുളപ്പിക്കുന്നത്. ഈ കപ്പുകൾ വെള്ളവും പോഷകങ്ങളും നിറഞ്ഞ വലിയ പൈപ്പുകളിലോ പ്ലാസ്റ്റിക് ചാനലുകളിലോ ഇറക്കി വയ്ക്കുന്നു. വേരുകൾ നേരിട്ട് വെള്ളത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് വളരും. മണ്ണില്ലാത്തതിനാൽ വേരുചീയലോ മണ്ണിൽ നിന്നുള്ള കീടബാധകളോ ഉണ്ടാകില്ല. വീടിന്റെ ടെറസിലോ ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലോ നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിലാണ് ഈ ഒരു സംവിധാനം ഒരുക്കേണ്ടത്. വെറും 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ വിഷമില്ലാത്ത നല്ല ഫ്രഷ് ചീര ഇലകൾ അടുക്കളയിലേക്ക് വിളവെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ചീരയെക്കുറിച്ചും ലെറ്റ്യൂസിനെ കുറിച്ചൊക്കെ അറിഞ്ഞില്ലേ? എങ്ങനെയാണ് മണ്ണില്ലാതെ ഇതൊക്കെ കൃഷി ചെയ്യുക എന്ന് മനസ്സിലായില്ലേ? ഇനി അഗ്ലോനിമ എന്ന സസ്യത്തെ കുറിച്ചറിയാം. നല്ലൊരു പാട്ടിന് ശേഷം

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വെൽക്കം ബാക്ക്. മണ്ണില്ലാത്ത കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അഗ്ലോനിമയാണ്. ചുവപ്പും പച്ചയും കലർന്ന മനോഹരമായ ഇലകളാൽ വീടിന്റെ അലങ്കാരം വർദ്ധിപ്പിക്കുന്ന ചെടിയാണ് അഗ്ലോനിമ. സാധാരണയായിട്ട് ചട്ടിയിൽ വളർത്തുന്ന ഈ ചെടി വളരെ വിജയകരമായിട്ട് വെള്ളത്തിലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പലർക്കും അറിയില്ല. മണ്ണിൽ വളരുന്ന ഒരു അഗ്ലോനിമ ചെടി ചുവടോടെ പിഴുത് അതിന്റെ വേരുകളിലെ മണ്ണ് പൂർണ്ണമായിട്ടും കഴുകിക്കളയുക. അതിനുശേഷം വേരുകൾ മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വലിയൊരു ഗ്ലാസ് ജാറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ വേരുകൾ വന്ന് വളരാനായിട്ട് തുടങ്ങും. വീടിന്റെ ലിവിംഗ് റൂമുകളിലോ പ്രവേശന കവാടത്തിലോ വെക്കാൻ പറ്റിയ ഏറ്റവും ലക്ഷറി ലുക്കുള്ള ചെടിയാണ് ഇത്. രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിന്റെ വെള്ളം മാറ്റുകയും വെള്ളത്തിൽ അല്പം ജൈവ ദ്രാവക വളം ചേർക്കുകയും ചെയ്താൽ ഇലകളുടെ നിറം മങ്ങാതെ നിലനിൽക്കും. ഇനി മണ്ണില്ലാ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. നല്ലൊരു

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനല്ലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണില്ലാ കൃഷിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണില്ലാ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. മണ്ണില്ലാതെ വെള്ളത്തിൽ ചെടികൾ വളർത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ ഗുണമേന്മ തന്നെയാണ്. ക്ലോറിൻ അടങ്ങിയ പൈപ്പ് വെള്ളം നേരിട്ടൊരിക്കലും ഉപയോഗിക്കരുത്. കിണറ്റ് വെള്ളമോ അല്ലെങ്കിൽ ക്ലോറിൻ മാറാൻ ഒരു ദിവസം തുറന്നു വെച്ച വെള്ളമോ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം വെള്ളം മാറ്റുന്നതാണ്. കുപ്പികളിലെ വെള്ളം കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി മാറ്റി പുതിയ വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ വെള്ളത്തിൽ പായൽ പിടിക്കാനും കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനും സാധ്യതയുണ്ട്. ചെടിയുടെ ഇലകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഇത് ഇലകൾ ചീഞ്ഞു പോകാനായിട്ട് കാരണമാകും. വേരുകൾക്ക് ആവശ്യത്തിന് വായു സഞ്ചാരം ലഭിക്കാനായിട്ട് പാത്രത്തിന്റെ വായു ഭാഗം വല്ലാതെ ഇടുങ്ങിയതാവാനും പാടില്ല. മാസത്തിൽ ഒരിക്കൽ വേരുകൾ മൃദുവായി കഴുകി വൃത്തിയാക്കുന്നതും നല്ലതായിരിക്കും. മണ്ണില്ലാ കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി മണ്ണില്ലാ കൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മണ്ണില്ലാ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണില്ലാ കൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരട്ടെ. ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വീടും പരിസരവും എപ്പോഴും അതീവ വൃത്തിയായിരിക്കുമെന്നതാണ്. മണ്ണും ചെളിയും ഉമ്മറത്തോ തറയിലോ വീഴില്ല എന്നതിനാൽ ഇൻഡോർ ഗാർഡനിങ്ങിന് ഏറ്റവും അനുയോജ്യമായ മാർഗമാണിത്. പിന്നെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളോ കീടങ്ങളോ വേരുകളെ നശിപ്പിക്കുന്ന പുഴുക്കളോ ഈ കൃഷിയിൽ ഉണ്ടാകില്ല. ചെടികൾക്ക് നനയ്ക്കാൻ മറന്നുപോയി ചീഞ്ഞു പോകുമെന്ന പേടിയും വേണ്ട. പരമ്പരാഗത കൃഷിയേക്കാൾ വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. സ്ഥലപരിമിതിയുള്ളവർക്ക് വേർട്ടിക്കൽ രീതിയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പൈപ്പുകൾ സ്ഥാപിച്ച് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ വളർത്തുകയും ചെയ്യാം. വീടിനുള്ളിലെ അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കാനും വായുവിലെ ഈർപ്പം നിലനിർത്താനും ഇത്തരത്തിലുള്ള സസ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മണ്ണില്ല എന്നത് ഇനി ഒട്ടുമൊരു കുറവല്ല. ചെറിയൊരു താല്പര്യവും കുറച്ച് വെള്ളവും ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളും ബാൽക്കണികളും ചുവപ്പണിയിക്കാനായിട്ട് അല്ലെങ്കിൽ പച്ചപ്പണിയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രകൃതിയുടെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ വീടുകളിലും പോസിറ്റീവ് ഊർജം നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മണ്ണില്ലാതെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന സസ്യങ്ങളെക്കുറിച്ചും അതിന്റെ പരിപാലന രീതികളെക്കുറിച്ചുമുള്ള ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 12 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ശരിക്കും പറഞ്ഞാൽ പാട്ടുകൾ നമ്മുടെ ലൈഫിൽ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ദിവസം ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കതങ്ങനെ മാറ്റി വെച്ചിട്ടൊരു ലൈഫ് ചിന്തിക്കാൻ പറ്റില്ല, അത്ര തന്നെ ചിന്തിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇങ്ങനെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എന്ത് മൂഡിലിരിക്കുകയാണെങ്കിലും ആ മൂഡിനൊന്ന് ട്രാൻസ്ഫോം ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റിനെ കൂട്ടാനൊക്കെ ഏത് പാട്ടിനും സഹിക്കും. അതിന് കറക്റ്റായിട്ടുള്ള പാട്ടുകൾ ചൂസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള പാട്ടുകൾ കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പാട്ടില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിന്തിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സമയം 12 മണിയായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ആൻഡ് നമ്പർ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്പർ. വേഗം നോട്ട് ചെയ്തോളൂ. നമ്പർ അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തി പറഞ്ഞുതരാം. 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്പർ. വേഗം വേഗം നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ചിലപ്പോൾ ഒരു വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ ഇപ്പൊ ചിങ്ങമാസമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേരുടെ കല്യാണങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി വിഷസ് കൊടുക്കണം. ബർത്ത്ഡേസ് ഉണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട് അല്ലെങ്കിൽ ചുമ്മാ ഒരു കാരണമില്ലാതെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ റാൻഡമായിട്ട് ഓർമ്മ വരും എന്നാൽ എന്റെ ഈ ഫ്രണ്ടിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിളിക്കേണ്ട നമ്പർ സെയിം തന്നെയാണ്. 8 2 8 1 5 0 9 0 0 എന്നുള്ള നമ്പർ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ട്രിപ്പ് പോകുന്ന സമയത്ത് ഞാനൊരു ഇങ്ങനെ നമ്മളിങ്ങനെ മിക്കവാറും ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഫാസ്റ്റ് നമ്പർ കേൾക്കാനുള്ള ആഗ്രഹത്തിൽ ഞാനിങ്ങനെ രാവണപ്രഭു സിനിമയിലെ തഗില് പുകില് കേൾക്കുമായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ, ആ പാട്ട് കേട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് വെച്ചാൽ എന്തായിരിക്കും ആ കുഴപ്പം. അതായത് ആ പാട്ട് നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുക. അതായത് നമ്മൾ സാധാരണ കേൾക്കുന്നതിൽ നിന്ന് ഇച്ചിരി കൂടെ സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുക. ശരിക്കും അത് ഒറിജിനൽ ട്രാക്കാണ്. നമ്മൾ ഈ റീൽസും അതുപോലെ തന്നെ ഷോർട്സൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറച്ചും കൂടി ഫാസ്റ്റ് വേർഷൻസ് അല്ലെങ്കിൽ നമ്മൾ റീമിക്സ് വേർഷൻസ് ഒക്കെ കൂടുതൽ കേട്ടിട്ടാന്ന് തോന്നുന്നു. നമുക്ക് ശരിക്കുള്ള പാട്ടിന്റെ ആ ഒരു താളം കേൾക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ, അതായത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മൈൻഡ് ആ ഫാസ്റ്റ് നമ്പേഴ്സിൽ ഇങ്ങനെ സ്റ്റിക്കായി കിടക്കുമ്പോൾ കുറച്ച് പതുക്കെയുള്ള പാട്ട് അല്ലെങ്കിൽ ശരിക്കുള്ളതിന്റെ ഒരു റിത്തമിൽ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു ഫീല് വരാത്ത പോലെ. അപ്പോ ഇത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ചെറുതായിട്ടാണെങ്കിലും. കാരണം നമ്മളിപ്പോ ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ റീൽസ് കാണുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത്, അങ്ങനെ എല്ലാം ഇൻസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് വല്ലാണ്ട് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അല്ലെ. നമ്മൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ അയ്യോ ഒരു മാസം കഴിഞ്ഞോ എന്ന് ചിന്തിക്കുന്ന പോലെ പാട്ടുകളും ഇപ്പോ ആ ഒരു പേസിൽ നിന്ന് ചെറുതായിട്ട് മാറിയോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം, നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ. എന്തായാലും തകില് പുകിലും തന്നെ ഇന്ന് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. രാവണ പ്രഭു സിനിമയിലെ മോഹൻലാൽ ഫാൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാട്ട് കേൾക്കാൻ പോകുന്നത്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4, ദിസ് ഇസ് ആർജി ഹീര. വേഗം വേഗം പാട്ടുകൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ്.
2: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവനെ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞു 7 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ ആർജി ഹീരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ വാട്സപ്പിലാണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും നമുക്ക് മെസ്സേജസ് അയക്കാറ്. ഒന്നും കൂടെ ഞാൻ നമ്പർ പറഞ്ഞുതരാം. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ മെസ്സേജസ് അയക്കാം, ഡെഡിക്കേഷൻ ചെയ്യാം. കാരണം ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. സോ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഹായ് ദിസ് ഇസ് Diya and Daksha from Kava. Can you please play the song Amma Manasu from the movie Raapagal, dedicated to my grandmother and grandfather nanu parnittullathu. Urappayittu nammal vechu kodukkum. Rendu peru aanu ṭo, Diyam Daksha aanu message aichirikkunnathu. Appo rendu perkkum vendittu nammal avare grandfather nu grandmother nu vendi nammal paattu kekkunnathu. And adutha message aarana aichirikkunnathu njan onnu nokkatte. Dhanesh aanu namukku message aichirikkunnathu. Hi Ahalya FM, please play the below song, song Sri Ragamo from the movie Pavithram, request from Dhanesh Palakkad to all the people who listens to Ahalya FM nanu parnittullathu. Appo Dhaneshine vendite nammal Pavithram cinemayile Sri Ragamo nu parna beautiful paattalle enikkonu etra kettalum namukku madhi varatha paattaanu idakke. Appo Sharathinte musicilulla ee paattaanu adhi aduthe nammal kekkan povunnu. Ee rendu paattukal back to back malayalathile thanne oru vaada nalla paattukalude list eduthu kenna theerchayittum ee rendu paattukal undavum enna karyathil oru samshayamilla. Appo ee paattu rendana namukku kekkam. Idu pole ningalkkum ishtamulla paattukalkku vendi vilikkam, messages aikkam. Ini adu allengil Ahalya FM 90.4 എന്ന് പറഞ്ഞ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക്. അവിടെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ വെച്ചിരുന്നതായിരിക്കും. എന്റെ പേര് ആർജി ഹീറോ ആണ്. അഹല്യ FM 90.4. ദിസ് ഇസ് ഇൻസ്റ്റന്റ് പാട്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അഹലി എഫ് എം 90.4 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വളരെ കൃഷ്ണേട്ടനാണ് മക്കളെ.
0: കൃഷ്ണേട്ടാ, സുഖാണോ?
1: വളരെ സുഖം തന്നെ.
0: ഓക്കെ, എന്താണ് പരിപാടി? എന്നിട്ട് എന്താ പരിപാടി?
1: പരിപാടി പാട്ട് കേട്ടിരിക്കുക, രണ്ടു മണിയാകുമ്പോ ആഹാരം കഴിക്കുക.
0: അടിപൊളിയാ. പിന്നെ ഏത് പാട്ടാ കേക്കാൻ തോന്നണേ?
1: അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ.
0: ആരാണ് ഇപ്പൊ അരികിൽ ഉണ്ടാവേണ്ടത്?
1: ആരാണ്? നമ്മുടെ സ്വന്തം ഭാര്യ ചിന്താമണി.
0: ഓക്കെ, അരികിൽ ഉണ്ടോ എന്നിട്ട് ആള്? അതെയോ, ശരി ശരി. അപ്പൊ എന്തായാലും ഭാര്യ ആലോചിച്ചിട്ട് ഇങ്ങനെ ഈ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഭാര്യക്ക് തന്നെയല്ലേ ഡെഡിക്കേഷൻ? ഡെഡിക്കേഷൻ ആർക്കാ ഈ പാട്ട്?
1: ഡെഡിക്കേഷൻ അവൾക്ക് മാത്രമാണ്. പിന്നെ ഞങ്ങളുടെ മാധവാട്ടം, വത്സലേഷയ്ക്കും, സൈഫുദ്ദീന്, സത്യഭാമ, ബാലൻ, അങ്ങനെ ജ്യോതി, അങ്ങനെ എല്ലാവർക്കും.
0: ശരി, ഓക്കെ, പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ കൃഷ്ണൻ ചേട്ടനാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ നമ്മളും ആലോചിക്കാറുണ്ടല്ലേ, നമ്മൾ ഈ മിസ് യു എന്ന് പറയുന്ന സംഭവത്തിന് പകരം നിങ്ങൾ എന്ത് വാക്ക് പറയും മലയാളത്തിൽ ചോദിക്കുമ്പോൾ? പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വരിയാണിത്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, ഐ മിസ് യു എന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ പാട്ടാണ് ഇതേ നമ്മള് കൃഷ്ണൻ ചേട്ടന് വേണ്ടിയിട്ട് കേൾക്കാൻ പോകുന്നത്. കൃഷ്ണൻ ചേട്ടൻ വൈഫിന് വേണ്ടിയിട്ടും ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് ഞാൻ നോക്കുമ്പോൾ, ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ എഫ് എം, ദിസ് ഇസ് ഖദീജ ഫ്രം അത്തിക്കോട്. പ്ലേ ആരാന്നേ ആരാന്നേ സോങ് ഫ്രം ഉറുമി മൂവി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉറുമി മൂവിയിലെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പറാണ്. അപ്പൊ ഈ പാട്ടാണ് അടുത്തതായിട്ട് നമ്മൾ ഖദീജയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക്, രണ്ട് മലയാളം. അപ്പൊ എല്ലാവരും മലയാളം പാട്ടുകളാണെന്ന് ചോദിച്ചിട്ടുള്ളോ. അപ്പോൾ രണ്ട് മലയാളം പാട്ടുകൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്, 8281509000 എന്ന നമ്പറിലേക്ക്. ഇനി അത് അല്ലെങ്കിൽ ഇതേ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലോട്ടും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റ്.
2: അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
3: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടു. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 വരെ ആക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
2: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയും ഉപജീവന മാർഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗൻവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTCയുടെ പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കൂട് പദ്ധതിയുടെ ലക്ഷ്യം.
2: വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ പരിശോധന കൂടി നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. നിലവിൽ നടക്കുന്ന പരിശോധനയിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും അഞ്ചാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിലുള്ള 11 അംഗ സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടയ്ക്കാത്തൊടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പേഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
2: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76313, നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23831 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2240 രൂപ കുറഞ്ഞ് 111480 രൂപയും ഗ്രാമിന് 13935 രൂപയുമാണ് ഇന്നത്തെ വില. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ 2 അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173 ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
9: അങ്ങനെ ദേ സമയം 12 കഴിഞ്ഞ് 45 ആയിരിക്കാണ്. അങ്ങനെ ദേ ഒരു മണിക്കൂർ ഏതാണ്ട് തീർന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് ചോദിച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ചിരുന്നത് ആർ ജി ഹീറോ ആണ്. ഓണാഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം. അപ്പൊ എന്തായാലും ഇൻസ്റ്റഗ്രാമിലും കുറച്ചുപേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട് കുറെ പേര്. നമ്പർ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ നമ്പർ ഒന്നും കൂടെ പറയാം. 8218150900 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഇതേ സെയിം നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. പക്ഷെ വാട്സപ്പിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല. നമുക്ക് നോർമൽ കോളുകളാണ് നമുക്ക് നമ്മുടെ ഓൺഎയർ കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ആൾക്കാരെ നോർമൽ കോൾ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ അഹല്യ FM 90.4 ഇൻസ്റ്റഗ്രാം പേജിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഇഷ്ടമുള്ള പാട്ട് ഏത് സിനിമയിലെ കൂടെയാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, എന്തായാലും സമയം ദേ 1 ആവാൻ പോകുമ്പോൾ അടുത്ത രണ്ട് മെസ്സേജസുകൾ നമുക്ക് വായിച്ചിട്ട് ആ രണ്ട് പാട്ടുകൾ കൂടെ നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കണം. ഹായ് മാം, ജിജീഷ് ഫ്രം നൊമ്പിക്കോട്. പ്ലീസ് പ്ലേ ഫോർ മീ മൂവി ബാലേട്ടൻ സോങ് ഇന്നലെ എന്റെ നെഞ്ചിലെ ഫോർ മൈ ഫാദർ ലക്ഷ്മണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് ജിജുവിന്റെ ഫാദർ ലക്ഷ്മണന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മണൻ അച്ഛൻ പാട്ട് കേൾക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഇച്ചിരി വിഷമമൊക്കെ ഉള്ളൊരു പാട്ടാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കുന്നത് നല്ലതാണ് അല്ലേ. നമ്മളിങ്ങനെ ഈ എല്ലാ ആർട്ട് ഫോമുകളും, അതിപ്പോ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും പാട്ടൊക്കെ ആണെങ്കിലും, ഇതിലൊരു പെർഗേഷൻ ഓഫ് ഇമോഷൻസും കൂടെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഒക്കെ പറയുക. അതായത് നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ വേറൊരാളുടെ സങ്കടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇമോഷൻസിന്റെയും ഒരു ശുദ്ധീകരണം നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടമൊക്കെ ഉള്ള പാട്ടുകളും സിനിമകളും ട്രാജഡികളൊക്കെ നമ്മൾ കാണണം. അതും നമ്മുടെ ലൈഫിന്റെ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. ഹായ് അഹല്യ FM, ഐ എം അരുൺ ഫ്രം ചിറ്റൂർ. എനിക്ക് ഓർഡിനറി സിനിമയിലെ എന്തിനി മിഴി എന്ന സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് എന്തിനി മിഴി രണ്ടും നനയാതെ നനയുന്നു കാണാതെ കാണുന്നതാരേ. അതാ മ്യൂസിക് ആണ് ശരിക്കും ആ പാട്ടിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതിന്റെ ഒരു താളം ഭയങ്കര രസമാണ്. ഒരു മെലഡി ആണെങ്കിൽ അതിൽ നല്ല താളമുള്ള ഒരു പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളാണ് ദേ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. രണ്ട് മലയാളം ട്രാക്കുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ ദേ ഇപ്പൊ കേൾക്കണം തോന്നണില്ലേ. പല പല പാട്ടുകൾ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കണം, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ. 8 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീറ. ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് അല്ലെ, ഇന്നലെ എന്റെ നെഞ്ചിലാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM, ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സമയം 12 കഴിഞ്ഞ് 54 കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട് കേട്ടോ. ഹലോ, ഇതാരാ?
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: സുരേഷ് ബാബു, മലപ്പുറം കൊണ്ടോട്ടി.
1: മലപ്പുറത്ത് എല്ലാവർക്കും സുഖാണോ?
2: തീർച്ചയായിട്ടും.
1: ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: ഓണം നമുക്ക് അത്ര ഉഷാറല്ലായിരുന്നു. അനിയന് സ്ട്രോക്ക് വന്നാണ് ഹോസ്പിറ്റലായിട്ട്.
1: അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കാം. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: ഞാൻ പറഞ്ഞ പാട്ട് കിട്ടുകയാണെങ്കിൽ അത്, അതായത് അട്ടക്കലാസം എന്ന ഫിലിമില്
1: അതെ, കുറച്ച് പഴയ പാട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ പാട്ട് പെട്ടെന്ന് എന്താ കേൾക്കാൻ തോന്നാൻ കാരണമുണ്ടോ?
2: എന്റെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ടൗണിൽ പോയിട്ട്.
1: ഓ അയ്ശരി.
2: ടൗണിൽ പോയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട്, അതായത് 5 രൂപയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, ഓരോരുത്തരുടെ കയ്യിൽ.
1: ആ,
2: അപ്പൊ 2 രൂപ ബസ്സിന്.
1: ഓക്കെ,
2: 2 രൂപ. 1 രൂപയാണ് ടിക്കറ്റ് അവിടെ അന്ന് തിയേറ്ററിൽ.
1: ശരി,
2: അപ്സര എന്ന തിയേറ്ററിൽ ഞങ്ങള് 6 പേര് ഒരുമിച്ച്, അങ്ങനെ 5 രൂപ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് സ്വരൂപിച്ചപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് ടൗണിൽ പോയിട്ട് ഫസ്റ്റ് കണ്ട ഫിലിമാണ്.
1: ഓ സൂപ്പർ സൂപ്പർ. അപ്പൊ അതുകൊണ്ടാണ് ഈ പാട്ട് കേൾക്കുമ്പോ ആ ഓർമ്മകളൊക്കെ വരുമല്ലേ?
2: അപ്പൊ ഞങ്ങളെല്ലാരും, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു നമുക്ക് ആ പാട്ട് ആവശ്യപ്പെടാൻ. ഞങ്ങളൊരു 13 പേരുണ്ട്.
1: ഫ്രണ്ട്സ് ആണോ?
2: ആ, ഫ്രണ്ട്സ് ആണ്.
1: ഓക്കെ,
2: അപ്പൊ അവരെല്ലാരും, ഞാനിപ്പോ അത് കിട്ടിയപ്പോ ഞാൻ അവർക്ക് എന്റെ മറ്റേ കോളന്നവർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കിട്ടിയിട്ടുണ്ട്, മിക്കവാറും നമുക്ക് ലൈനിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ലൈനിലുണ്ട് ഇപ്പൊ.
1: ശരി ശരി, അപ്പൊ എല്ലാ ഫ്രണ്ട്സിനോട്, 13 പേരുണ്ട് അല്ലേ?
2: 13 പേരോട്
1: എന്റെ അന്വേഷണം പറയണം കേട്ടോ. ആ ശരി ശരി, അപ്പൊ സുരേഷ് ചേട്ടന്റെ 13 ഫ്രണ്ട്സിന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പൊ സുരേഷ് ചേട്ടനാണ് വിളിച്ചത്. ആദ്യമായി കണ്ട സിനിമ, ടൗണിൽ പോയി ആദ്യമായി സിനിമ കണ്ടതിന്റെ ഓർമ്മകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, പല പാട്ടുകൾക്ക് പിന്നിലും പല ഓർമ്മകളുണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത പല ഓർമ്മകളും പലർക്കും പല പാട്ടുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത്. ആൻഡ് അടുത്ത മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ ആരാണ് അയച്ചിരിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. റഹ്മത്താണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റഹ്മത്ത് ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എനിക്കിഷ്ടമുള്ള പാട്ടുകളും കൂടെ എനിക്ക് നിങ്ങൾക്ക് പാട്ട് വെച്ചിരുമ്പോൾ കേൾക്കാം എന്നുള്ളതാണ് സന്തോഷം. അപ്പൊ മെസ്സേജ് എങ്ങനെയാണ്, ഞാൻ റഹ്മത്ത്, എനിക്ക് ജയ് ഭീം മൂവിയിലെ തലകോതും ഇളം കാത്ത് സോങ് വെച്ച് തരുമോന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞാൻ ഈ പാട്ട് വെച്ചിരും, കാരണം എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ് അതാണ് കേട്ടോ. അപ്പൊ ഒരു ഇച്ചിരി കൂടെ ഇഷ്ടം കൂടുതലുണ്ടാവും നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 പാട്ടുകൾ, ഒന്ന് നാണമാകുന്നു മേനി നോന്നു എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് ഇച്ചിരി പഴയ പാട്ടാണ്, പക്ഷെ ഇതൊരു തമിഴ് സോങ് ആണ്. അപ്പൊ 2, ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും നീ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. അപ്പൊ ഇത് 1 മണി ആവാറായി, ഇനി നീ നമുക്ക് 1 മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ റിക്വസ്റ്റുകൾ പറഞ്ഞാൽ മാത്രമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പാട്ട് വെച്ച് തരാൻ പറ്റുള്ളൂ. ഒരുപാട് ലേറ്റായിട്ട് പാട്ട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ പാട്ട് കിട്ടണം എന്നില്ല. അപ്പൊ വേഗം വേഗം വിളിച്ച് പാട്ടുകൾ ചോദിച്ചോളൂ. 8281500 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ, 8281500. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് ആർ ജി ഹീര. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: മോമനത്തിനെല്ല് പൊട്ടിച്ചിരിക്കുമ്പോ മൂളങ്ങൾ തങ്ങളിൽ കെട്ടി മറിയുമ്പോ മോമനത്തിനെല്ല് പൊട്ടിച്ചിരിക്കുമ്പോ
1: ചെപ്പു തുറന്നവനെ പരലില് മുത്തു കവർന്നവനെ അരികില് വന്നാലും നിന്നാലും കാണമാവുന്നു നോവുന്നു നിന്റെ കണ്ണി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ സമയം ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ഇതേ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരാണ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള മെസ്സേജസ് ഒന്ന് നോക്കണ്ടേ? ഇൻസ്റ്റഗ്രാമിൽ അയച്ച ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കാം. ഹായ്, ഐ എം ദൃശ്യ ഫ്രം വള്ളിക്കോട്. പ്ലീസ് പ്ലേ ദ സോങ് യവന കഥയിൽ. ഉറപ്പായിട്ടില്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരു റീബർത്ത് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ മിക്ക ദിവസവും ഈ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കാരണം എല്ലാവർക്കും അവരുടെ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ഒരു പാട്ട് അഡീഷണൽ ആയിട്ട് വന്നു എന്ന് പറയുന്നത്. ആക്ച്വലി പാട്ട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ അതിന്റെ ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിച്ചില്ല എന്ന് വേണം പറയാൻ. അപ്പൊ എന്തായാലും ബത്ലഹീം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലൂടെ ഒരു പാട്ടിന് കൂടി റീബത്ത് ഉണ്ടായിരിക്കുന്നു എന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഈ പാട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യും. ഒരുപാട് എന്താ പറയുക, ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ പ്രണയം മനസ്സിൽ കൊണ്ട് നടക്കുന്ന, എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. ചെറിയ പ്രണയങ്ങളും ചെറിയ സ്നേഹങ്ങളും ഒക്കെ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അങ്ങനെ പ്രണയം മനസ്സിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചത് ആക്ച്വലി ദൃശ്യാണ്. അപ്പോൾ ദൃശ്യയ്ക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ ആസ്കിംഗ് ദിസ് സോങ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. നമുക്ക് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നത് നോക്കട്ടെ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ആൻഡ് പാട്ട് ചോദിച്ചിരിക്കുന്നത് കുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. എനിക്ക് കണ്ണ് രണ്ട് കുട്ടി മൂവിയിലെ സോങ് വെച്ച് തരുമോ? മൈ നെയിം ഇസ് പെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. PAIN, പെയിൻ, അങ്ങനെ ഒരു പേരുണ്ടോ? ഓക്കെ, എന്തായാലും പെയിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് കേൾക്കാൻ പോകണം. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മളത് ഈ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും. അപ്പൊ രണ്ടും കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി മെസ്സേജസ് അയക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8281508298001508281500 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അഹല്യ FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് DM ചെയ്താലും പാട്ടുകൾ വെച്ച് തരാൻ ഞാൻ ഇവിടെ റെഡിയാണ്. ദിസ് ഇസ് ആർജി ഹീര വിത്ത് യു ഓൺ അഹല്യ FM 90.4. സ്റ്റേ ട്യൂൺഡ്. Hey, what is it?

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. 1 മണി കഴിഞ്ഞ് 18 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലിയ FM 90.4 ആണ്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള കുറച്ച് മെസ്സേജസ് എന്തായാലും നോക്കണ്ടേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്കൊക്കെ പാട്ട് വെച്ചു കൊടുത്തു, ഇനി നമ്മൾ വാട്സപ്പിലുള്ള ആൾക്കാർക്ക് പാട്ട് വെച്ചു കൊടുക്കണം. ഓക്കെ, എന്തായാലും അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹായ്, ഹലോ, ഐ എം സുമേഷ് യാക്കര. ക്ഷണക്കത്ത് സിനിമയിലെ ആകാശദീപം എന്നും ഉണരുമിടമായോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾപ്പിച്ചിരിക്കും ഞാൻ. ഓക്കെ, അപ്പൊ സുമേഷ് യാക്കരയ്ക്ക് വേണ്ടി, ഒരു ZZ ആണ് കേട്ടോ, ZZ. അപ്പൊ സുമേഷ് എന്നാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ സുമേഷിന് വേണ്ടിയിട്ട് നമ്മളത് ആകാശദീപം എന്നും ഉണരുമിടമായോ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗാനം കേണം. കുറെ നാളായി ഈ പാട്ട് ശരിക്കും കേട്ടിട്ട്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ് ആരാണ് എനിക്ക് അയച്ചിരിക്കുന്നത് എന്നും കൂടെ എനിക്ക് നോക്കാനുണ്ട്. കുറെ പേരുടെ മെസ്സേജസ് വരുന്നോണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആണ് കേട്ടോ, ആർക്ക് പാട്ട് വെച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ഹീര കുറച്ച് പേർക്ക് മാത്രം പാട്ട് വെച്ചു കൊടുത്തു, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളിങ്ങനെ റാണ്ടമായിട്ട് ചൂസ് ചെയ്യണതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആർക്ക് പാട്ട് വെച്ചു കൊടുക്കും, ഞാൻ റാണ്ടമായിട്ട് ഒരാളെ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പാട്ടുകൾ പലർക്കും ഇഷ്ടമുള്ളതായിരിക്കും. ചില പാട്ടുകൾ ചിലർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഫേവറേറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ, അതുപോലൊരു പാട്ടാണ് കേട്ടോ. ഹായ് ഹീര, സുഖമാണോ? ഞാൻ സുരേഷ്, തിരുവനന്തപുരം. ഞാനിപ്പോൾ ഒമാനിൽ എന്റെ വൈഫ് ആതിരയ്ക്ക് വേണ്ടി ഓ ഹൻസിനി മേരി ഹൻസിനി എന്ന ഹിന്ദി സോങ് വെച്ചു തരുമോ? ഹരിഹരന്റെ സോങ് ആണെന്ന് സ്പെഷ്യലായിട്ട് ബ്രേക്കറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രാക്കറ്റിൽ അപ്പോൾ ഹരിഹരന്റെ പാട്ടാണ്. ഹരിഹരൻ സാറിന്റെ ഒരു കോൺസേർട്ട് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു ഗസൽ നൈറ്റ് ആയിരുന്നു അത്. അപ്പോഴാണ് അതിന്റെ ഒരു ബ്യൂട്ടി, അദ്ദേഹത്തിന്റെ വോയിസിന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുക. അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദി പാട്ടാണ് ഓ ഹൻസിനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ടാണ് സ്പെഷ്യലായിട്ട് നമ്മളുടെ ആതിര ചേച്ചിക്ക് വേണ്ടിയിട്ട് സുരേഷ് ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്താണ് സ്ഥലം, പക്ഷേ ഇപ്പോൾ ഒമാനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒമാനിലിരുന്ന് ഈ പാട്ട് കേൾക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാട്ടിലാണെന്ന് വിചാരിക്കുന്നു ആതിര ചേച്ചി. അപ്പോൾ എന്തായാലും ചേച്ചിയും പാട്ട് കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. വേഗം വേഗം ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചോളൂ. നമ്പർ ഒന്നും കൂടെ പറഞ്ഞു തരാം. 8 1 5 0 9 0 0 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അഹലി FM 90.4 എന്ന പേജിലേക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അപ്പോൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. അഹലി FM 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ദേ 1:30 വിച്ച് മീൻസ് നമ്മുടെ 2-ാമത്തെ മണിക്കൂറും ഇവിടെ തീരാനായി കേട്ടോ. ആ സമയം ഇനി വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് പാട്ടുകളും കൂടെ നമുക്കിനി വെക്കാൻ പറ്റുള്ളൂ. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹലി FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർജി ഹീരയാണ്. നമ്മൾ തൊട്ട് മുന്നേ ഗിരിജ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗിരിജ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് വെള്ളി കൊലുസുമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ തമിഴ് പാട്ടാണ്, ഒരു ഇളയരാജ ഹിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് സ്പെഷ്യലായിട്ട് അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പാട്ട് നമ്മൾ കേൾക്കുന്നതായിരിക്കും. ആൻഡ് അടുത്ത മെസ്സേജ് നമുക്ക് വാട്സപ്പ് എന്നൊരു മെസ്സേജ് നമുക്ക് എടുക്കണം. വാട്സപ്പിൽ നിന്ന് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. അശ്വിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അശ്വിൻ ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു അണ്ടർ റേറ്റഡ് സോങ് ആണെന്ന് അശ്വിൻ പറഞ്ഞ പോലെ ഞാനും അതിനോട് തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ചില പാട്ടുകൾ നമ്മളിങ്ങനെ മിസ്സായി പോലെ, കുറേ സിനിമകൾ ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ മിസ്സായി പോകുന്ന കൂട്ടത്തിൽ മിസ്സായിട്ടുള്ള ഒരു പാട്ടാണ്. ചോദിച്ചിട്ടുള്ളത് അഭിലാഷ മൂവിയിലെ തട്ടത്തിൽ എന്ന സോങ് വെച്ച് തരുമെന്നാണ്. ഈ സോങ് ഒന്നും അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. അപ്പോൾ ആരും കേൾക്കാത്ത, അധികം കേൾക്കാത്ത ആ പാട്ട് നമുക്ക് കേൾപ്പിക്കാം. അശ്വിൻ എന്തായാലും ആ പാട്ട് ചോദിച്ചത് നന്നായി. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു തമിഴ് പാട്ടും ഒരു മലയാളം പാട്ടും നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെള്ളി കൊലുസുമണി, പിന്നെ നമ്മുടെ തട്ടത്തിൽ എന്ന് പറഞ്ഞ പാട്ട്, അഭിലാഷം എന്ന് പറഞ്ഞ സിനിമയിൽ സൈജു കുറുപ്പൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം എന്തായാലും ഈ രണ്ട് പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് കേൾക്കാം. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, വേഗം വേഗം ആയിക്കോട്ടെ. 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. നോർമൽ കോളുകളാണ്. വാട്സപ്പ് കോളുകൾ കുറേ പേര് വിളിക്കുന്നുണ്ട്, എനിക്ക് വാട്സപ്പ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നോർമൽ കോളുകളാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഒപ്പം അഹലി FM 90.4 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റന്റ് പാട്ടാണോ അഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടി നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ആർജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: മാതുലച്ചേട്ടൻ പറഞ്ഞിനി.
1: ആണോ,
0: നിങ്ങളെപ്പോഴാ വന്നേ?
1: ഞാൻ 2 ദിവസമായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ തീർന്നു എന്ന് തന്നെ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് പാട്ട് ചോദിക്കുകയാണ്, ഒരുപാട് പേര് വിളിക്കുകയാണ്. ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എല്ലാ കോളും എല്ലാ മെസ്സേജസിനും ഉത്തരം തരാൻ പറ്റില്ലല്ലോ. നമുക്ക് വൺ അറ്റ് എ ടൈം അല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കുറെ റിക്വസ്റ്റുകളൊക്കെ മിസ് ചെയ്യുന്നത്. അപ്പൊ ദേ കേട്ടോണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണോ, അഹലി എഫ് എം 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സോ എന്റെ അടുത്ത മെസ്സേജ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നല്ല, വാട്സപ്പിൽ നിന്നാണ് എടുക്കുന്നത്. ഹായ്, ഐ എം നിബിൻ. എനിക്ക് ചാന്ത് പൊട്ട് ഫിലിമിലെ ചാന്ത് കുടഞ്ഞൊരു സോങ് വെച്ച് തരാമോ? ഉറപ്പായിട്ടും വെച്ചുതരും. എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ, ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്. ഒരു റൊമാൻറ്റിക് ട്രാക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ടും കൂടിയാണിത്. അപ്പോൾ ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ആൻഡ് നിബിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിബിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? അവർ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു എന്ന് വെച്ചാൽ നമ്മൾ അവരെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഹായ്, ഐ എം സുനിത രാജേഷ് ഫ്രം ഷൊർണൂർ. എനിക്ക് മുന്തിരി പാടം ഫ്രം കൊച്ചി രാജാവ് മൂവി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞാൻ ഈ പാട്ട് വെച്ചു തരുന്നതായിരിക്കും. സുനിത രാജേഷിന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വീണ്ടും നമ്മൾ ഇനി വാട്സപ്പിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, വാട്സപ്പിൽ എനിക്കൊരു ബിനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബിനീഷ് ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പാട്ടാണ് കേട്ടോ. ഹീരയുടെ ശബ്ദം വളരെ മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഒരു മോനീഷ ഇൻ മൊണാലിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹലോ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഈ പാട്ട്. അപ്പം ഞാൻ എന്തായാലും ബിനീഷ് ഈ പാട്ട് ചോദിച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പാട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്ത പാട്ട് വീണ്ടും നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പോവാണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് സിമ്പിളാണ്. കണ്ണീർ പൂവിൻ്റെ കവരിൽ തരൂടി എന്ന് പറയുന്ന പാട്ട് വെച്ച് കൊടുക്കാനാണ് ദീപ്തി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ദീപ്തിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കിരീടം മൂവിയിലെ കണ്ണീർ പൂവിൻ്റെ എന്ന സോങ് വയ്ക്കുമ്പോൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദീപ്തിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പാട്ട് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും റിക്വസ്റ്റുകളാണ് നമ്മൾ ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം കുറേ പേരുടെ പാട്ടുകൾ ഇനിയും പ്ലേ ചെയ്യാനുണ്ട്. കുറേ പേരുടെ റിക്വസ്റ്റുകൾ ഞാൻ എടുത്തിട്ടില്ല, കുറേ പേരുടെ കോളുകൾ ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് കുറേ പരിഭവമുള്ള മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് സമയമുണ്ടല്ലോ, 12 മണി മുതൽ 2 മണി വരെ നമ്മുടെ ടൈമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആൾക്കാരെ വിളിക്കേണ്ടി വരുന്നത്. അപ്പം വിഷമിക്കേണ്ട, ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും പാട്ടുകളുടെ റിക്വസ്റ്റുകളാണ് നമ്മൾ ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി 2 മണി മുതൽ ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ജിബ്രാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു മ്യൂസിക്കൽ ജേണിയാണ് ഇന്നത്തെ നമ്മളുടെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഓർമ്മയിലുണരും ഗാനങ്ങളും നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ബൈ ബൈ പറയുന്നത് ആർ ജി ഹീരയാണ്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് ഹീപ് ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. Bye-bye, take care and love you all.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: ഒരു സിനിമയിലെ രംഗം നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിൽ സംഗീതത്തിനൊരു വലിയ പങ്കുണ്ട്. ചിലപ്പോൾ ഒരു ഡയലോഗിന് കഴിയാത്തത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പറയാൻ പറ്റും. അത്തരത്തിൽ മെലഡിയിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംഗീത സംവിധായകനാണ് ജിബ്രാൻ. വാഗൈ സുളവ എന്ന സിനിമയിലൂടെ സിനിമാ സംഗീത ലോകത്തേക്ക് എത്തിയ അദ്ദേഹം പിന്നീട് ഒരുപാട് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി. ഒരു പരമ്പരാഗത ഇന്ത്യൻ സംഗീതം അതിനോടൊപ്പം വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനെയൊക്കെ വളരെ വ്യത്യസ്തമായി കൂട്ടിച്ചേർക്കുന്ന ഒരു ശൈലിയാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. ഇണങ്ങൾ പിറക്കുന്നതിന് പിന്നിലെ ചിന്തകളും സിനിമയുടെ വികാരങ്ങളും ഒക്കെ സംഗീതത്തിലൂടെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതൊക്കെ അറിയാനുള്ള ഒരു വലിയ ആഗ്രഹമാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകനിലേക്ക് എന്നെ എത്തിച്ചത്. സോ ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയുള്ള പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. സംഗീതം അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ സ്വർണം പണയം വെച്ചിട്ട് ആദ്യത്തെ കീബോർഡ് വാങ്ങിക്കുകയും ആഡ്സുകളിൽ നിന്ന് പതുക്കെ പതുക്കെ സിനിമാ സംഗീത ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്ത ഈ സംഗീത സംവിധായകന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. എന്നാലും നമ്മളുടെ യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്ന ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ജിബ്രാന്റെ ഒരു മനോഹര ഗാനമാണ് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാക്ഷസൻ എന്ന സിനിമയിൽ കാതൽ കടൽദാന എന്ന മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ് സത്യപ്രകാശും ചൈത്രയും ചേർന്ന് പാടി ഉമാദേവി വരികൾ എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കടം കയറിയിട്ടാണ് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ജിബ്രാൻ എന്ന സംഗീത സംവിധായകൻ യാത്ര തിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കീബോർഡ് വാങ്ങിക്കുന്നു. അവിടെ നിന്ന് ആഡ്സിലേക്കാണ് അദ്ദേഹം ആദ്യം ചേക്കേറിയത്. ഒരുപാട് പരസ്യചിത്രങ്ങൾക്ക് ഈണം നൽകുകയും പതുക്കെ പതുക്കെ സിനിമയിലേക്ക് എത്തുകയും ചെയ്തു. വാഗൈസ് ഉടവ എന്ന സിനിമയിലെ പാട്ടുകളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് കമൽ ഹാസൻ എന്ന മഹാനടന് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു ചാൻസ് കിട്ടിയത്. അങ്ങനെയാണ് കമൽ സാർ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്നത്. ആൻഡ് ആ സിനിമയാണ് വിശ്വരൂപം 2. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മ്യൂസിക്കിനെ പറ്റിയും സിനിമയെ പറ്റിയും സിനിമ പ്രൊഡക്ഷനെ പറ്റിയും എങ്ങനെയാണ് ഒരു മ്യൂസിക് ഇത്രയും വലിയൊരു സിനിമയിൽ മ്യൂസിക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വിശ്വരൂപം 2 എന്ന സിനിമ. ഒരു ചൈൽഡ്ഹുഡ് ഹീറോ ആണ് കമൽ ഹാസൻ എന്ന നടൻ ജിബ്രാനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പാട്ടൊരുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം അദ്ദേഹത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സംഗീതം അദ്ദേഹത്തിന് അവിടെയൊക്കെ എത്തിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കണ്ടെത്തുന്ന ജിബ്രാൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജ്ഞാപകം വരുകിരത എന്ന ഗാനം അരവിന്ദ് ശ്രീനിവാസനും ശരത് സന്തോഷും ചേർന്ന് പാടിയ പാട്ട്. വൈരമുത്തുവിന്റെ വരികൾ ഫ്രം ദ മൂവി വിശ്വരൂപം 2 ജിബ്രാന്റെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓൺ അഹല്യ FM 90.4. ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഓരോ സിനിമയെയും ഓരോ പരീക്ഷണങ്ങളായി എടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു ത്രില്ലർ സിനിമ അതേ കൺകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയിലെ 4 ലവ് സോങ്സ് ആണുള്ളത്. ആ 4 പാട്ടുകളും വളരെ ഭംഗിയായി തന്നെ കമ്പോസ് ചെയ്യും. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിൽ കിടന്ന് ഇങ്ങനെ മറയുന്നൊരു സിനിമ, അതിലെ പോണ പോക്കിൽ എന്ന് പറഞ്ഞൊരു ഗാനം ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെട്ടു. സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പാട്ടുകൾ പലർക്കും ഒരു വ്യത്യസ്തമായ അനുഭവം നൽകി. അങ്ങനെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാർവതി വരികൾ എഴുതി നമ്രത എസ് അരവിന്ദനും അനുദീപ് ദേവും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി അതേ കൺകൾ ജിബ്രാന്റെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോവാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ജിബ്രാൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹലി FM 90.4. ദിസ് ഇസ് RJ

ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനോട് ചെറുപ്പം മുതലേ പ്രത്യേക താല്പര്യം പുലർത്തിയിരുന്ന ഒരു സംഗീത സംവിധായകനാണ് ജിബ്രാത്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുള്ളരം ഗാനങ്ങൾ. ഉത്തമ വില്ലൻ എന്ന ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ഒരു ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാട്ടുകൾ കേൾക്കുക, ലിസ്ണിംഗ് ടു മ്യൂസിക് തന്നെയാണ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുള്ളത്. എപ്പോഴും പാട്ടുകൾ പഠിക്കാനും പാട്ടുകൾ കേൾക്കാനുമുള്ള അവസരങ്ങൾ അദ്ദേഹം കളയാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരാൻ സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ല ലിസ്ണിംഗ് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ ലിസൺ ചെയ്ത പല പാട്ടുകളിലും നമ്മളൊരു ഒരു ഇമോഷൻ കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് ഓർത്തു വയ്ക്കുക എന്നതിനേക്കാളപ്പുറത്ത് ആ പാട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നതിലേക്ക് എത്തുമ്പോഴാണ് തീർച്ചയായിട്ടും അതൊരു സംഗീത സംവിധായകൻ്റെ വിജയമായി മാറുന്നത്. അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് ഉത്തമ വില്ലൻ എന്ന സിനിമയിലെ മ്യൂസിക്. ആൻഡ് കമൽ ഹാസൻ ഈ പാട്ട് പാടിയിരിക്കുന്നു എന്ന് പറയുന്നതും ഈ പാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കമൽ ഹാസൻ, ശരണ്യ ഗോപിനാഥ്, അനീത ആൻഡ് നിവാസ് ചേർന്ന് പാടിയ പാട്ട് വിവേകയുടെ വരികൾ, ലവ്വേ ലവ്വ എന്ന് പറയുന്ന ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ജിബ്രാൻ്റെ മ്യൂസിക്കിൽ ഉത്തമ വില്ലൻ എന്ന സിനിമയിൽ നിന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളാണ് അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം. RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

മെലഡി ആയാലും ഓർക്കസ്ട്രേഷൻ ആയാലും ഒരു സിനിമയുടെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും അതിൻ്റെ മൂഡിനുമനുസരിച്ച് സംഗീതത്തെ സമീപിക്കുക, അതാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു സംഗീതം സിനിമയെ എങ്ങനെ മറ്റൊരു അനുഭവമാക്കി മാറ്റുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ വാഗൈസൂടവ ഇപ്പോഴും ആൾക്കാർക്ക് വളരെ സ്പെഷ്യൽ അല്ലെങ്കിൽ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടിരിക്കുന്നത്. എന്താണോ അദ്ദേഹത്തിനോട് ഡയറക്ടർ ആവശ്യപ്പെട്ടത് അത് കൃത്യമായി കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരു ഫോക്ക് റിലേറ്റഡ് മ്യൂസിക് എക്സ്പ്ലോർ ചെയ്ത് ബാംഗ്ല ലിസൺ ചെയ്ത് ജിബ്രിഷ് അവിടെ ഉപയോഗിക്കുകയും ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത എന്നാൽ സ്റ്റൈലിൽ ഒട്ടും കുറവ് വരുത്താതെ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് വാഗൈസൂടവ എന്ന സിനിമയിലെ പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നത്. അതിലെ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സരസര സാരക്കാത്ത് എന്ന് പറഞ്ഞ പാട്ട് ചിന്മയി വളരെ മനോഹരമായി പാടിയിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. വൈരമുത്തു വരികൾ എഴുതി ജിബ്രാൻ കമ്പോസ് ചെയ്ത് ചിന്മയി പാടിയ വാഗൈസൂടവ എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം. അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ചെറിയ ട്യൂണിന് പോലും കഥ പറയാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ജിബ്രാൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ടെഡി ബിയർ സോങ് എന്ന് പറയുന്ന പാട്ട്. നെയ്യാണ്ടി എന്ന സിനിമ കണ്ടിട്ടുള്ള പല ആൾക്കാരും ഈ പാട്ട് ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നോട്ട് ബിക്കോസ് അതൊരു മനോഹരമായ ഒരു ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എന്നതിനേക്കാൾ ഒരു എക്സ്പെരിമെൻ്റ് സോങ് എന്നുള്ള രീതിയിൽ പലരും ഇതെന്താണ് ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചവരായിരിക്കും എല്ലാവരും. കാരണം ഈ പാട്ടിനൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണുള്ളത്. ഈ പാട്ട് കമ്പോസ് ചെയ്ത് അദ്ദേഹം ഡയറക്ടറിനെ കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇത് വർക്കാവില്ലേ എന്നാണ് ആദ്യം ചോദിച്ചത്. കാരണം ഒരു ഇതുവരെ കേൾക്കാത്ത ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത പല വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ഡയറക്ടർ ഇത് വർക്കാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ജിബ്രാൻ പറഞ്ഞത്, കണ്ണു മൂടി വിശ്വസിച്ചോളൂ എന്ന് അദ്ദേഹം പറയുകയും ആ കോൺഫിഡൻസ് ആണ് ആ സിനിമയിൽ ആ പാട്ടുണ്ടാകാനുള്ള ഒരു കാരണമായി മാറുന്നത്. അപ്പോൾ ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയിൽ ഉണ്ടാകുന്ന ആ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പാട്ടുകൾ നമ്മൾ കേട്ടതും. അത് ജിബ്രാൻ എന്ന സംഗീത സംവിധായകൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ധനുഷ് പാടി, വിവേക വരികൾ എഴുതി, ടെഡി ബിയർ സോങ് ഫ്രം ദ മൂവി നെയ്യാണ്ടി. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

പാട്ടുകളിൽ എന്നും പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ ജിബ്രാൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ബി ട്രൂ ടു ദ സോങ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് പാട്ടിനെ നമ്മൾ, ഏത് സിനിമയെ നമ്മൾ സമീപിക്കുമ്പോഴും അതിനോട് സത്യസന്ധനായിരിക്കുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ജിബ്രാന്റെ വിജയം എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തിയതിന്റെ റിസൾട്ട് ആയിരുന്നു യെൻ താര എന്ന പാട്ട്. ഈ പാട്ട് കേട്ട ഉടനെ ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അത് ഇഷ്ടപ്പെടുകയും ഇത് ഒരു സംശയവും വേണ്ട, ഇത് ഹിറ്റായിരിക്കും എന്ന് പെട്ടെന്ന് തന്നെ പറയുകയും ചെയ്തൊരു പാട്ട് കൂടിയാണിത്. ബി ട്രൂ ടു ദാറ്റ് സോങ്ങിനോട് 100% കൂറ് പുലർത്തിയിട്ടുള്ള സംഗീത സംവിധായകൻ ജിബ്രാന്റെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുമനം എന്നും നിക്കാഹ് എന്ന സിനിമയിൽ ഷദാ ഫരീദിയും ചിന്മയും ചേർന്ന് പാടിയ പാട്ട്. കാർത്തിക് നേത വരികൾ എഴുതിയ ജിബ്രാന്റെ ഈ പാട്ടാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM 90.4. Stay tuned with RJ Hira.

എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ജിബ്രാൻ സോങ്ങിനെ പറ്റിയാണ് ഞാൻ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഈ പാട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഈ പാട്ട് കേട്ടിട്ടുള്ളത്? പക്ഷെ കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ ഒരു ഇടം നേടിയ പാട്ട് എന്ന് പറയില്ലേ, നമ്മൾ മറക്കാത്ത, എവിടെ കേട്ടാലും ആ ഇമോഷൻസിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഏതാണ് ഈ പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമരകാവ്യം എന്ന സിനിമയിലെ പാട്ടാണിത്. ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ട് ജിബ്രാന്റെ ഒരു സിഗ്നേച്ചർ സോങ് ആയി മാറി എന്നുള്ളതാണ്. പക്ഷെ അന്ന് എനിക്ക് ജിബ്രാൻ എന്നൊരു സംഗീത സംവിധായകനെ പറ്റി അറിയില്ല, പക്ഷെ ഇന്ന് എനിക്ക് ജിബ്രാനെ അറിയാം, ഒരുപാട് പാട്ടുകൾ അറിയാം. ആൻഡ് ഈ പാട്ട് കൂടുതൽ സ്പെഷ്യലാക്കുന്നത് ഇത് രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഒരു പോർഷൻസ് ചിത്രചേച്ചി പാടുകയും മറ്റൊരു പോർഷൻ ഒരു ഹൈ റേഞ്ച് ഒരു കോറസ് പോർഷനാണ് വരുന്നത്. ഈ രണ്ട് എലമെൻറ്റുകൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മ്യൂസിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഓസം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു ഒരു സ്ക്രീം, ഒരു ഒരു നിലവിളി പോലെ കേൾക്കാൻ പറ്റുന്ന ഒരു കോറസ് പോർഷനും ചിത്രചേച്ചിയുടെ മനോഹരമായ ശബ്ദത്തിലുള്ള ഒരു പ്രണയം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഇമോഷൻ പോർഷനും നമ്മളതിൽ കേൾക്കുന്നുണ്ട്. സോ ഒരു നായികയുടെ രണ്ട് ഇമോഷൻസിന്, ഒരു കൺട്രോൾ ഇമോഷൻ പ്ലസ് ഒരു അലർച്ച, ഈ രണ്ടിനെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു മനോഹരമായ ഒരു എക്സ്പെരിമെന്റ് സോങ് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി വെറ്ററി സെൽവൻ വരികൾ എഴുതി, മൗനം പേസം എന്ന ഗാനം ചിത്രചേച്ചിയും കോറസും ചേർന്ന് പാടിയിട്ടുള്ള അമരകാവ്യം സിനിമയിലെ ജിബ്രാൻ മാജിക് ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ ദിസ് ഇസ് RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് ആവശ്യമുള്ളത് കൊടുക്കുക. ആവശ്യമുള്ളത് കൊടുത്താൽ അത് ഏറ്റവും മനോഹരമായ ഒരു ഔട്ട്പുട്ട് തരും എന്ന് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ ജിബ്രാനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, ഈ പാട്ട് പലരുടെയും ഫേവറേറ്റ് പാട്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ജിബ്രാൻ എന്ന സംഗീത സംവിധായകനാണ് ഇത് കമ്പോസ് ചെയ്തത് എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു ഇത്തിരി സങ്കടം തരുന്നൊരു കാര്യം. ലൈഫ് വളരെ സെറ്റിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പോയിന്റിൽ നമ്മൾ അലറേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആ സിറ്റുവേഷനനുസരിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫിനെ കാണിക്കുന്ന ഒരു പാട്ടായിരുന്നു താരമേ താരമേ എന്ന് പറയുന്ന ഗാനം. അക്ഷര ഹാസനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ പാട്ട് ഒരുപാട് പേർക്ക് ഒരു കാം ആൻഡ് പീസ്ഫുൾ മൊമെന്റ് സമ്മാനിച്ച പാട്ടുകളാണ്. അല്ലെങ്കിൽ ഒരു ഒരു സെറ്റിൽഡ് പാട്ട്, ഒരു സമാധാനമുള്ളൊരു പാട്ട് കേൾക്കണമെന്ന് ആൾക്കാർ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് അവരുടെ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആൻഡ് അതിൻ്റെ ഒപ്പം സിത് ശ്രീരാമിൻ്റെ കൂടെ ശബ്ദവും കൂടെ വരുമ്പോൾ ജിബ്രാൻ്റെ മറ്റൊരു മാജിക് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. വിവേക വരികൾ എഴുതി കാതരം കൊണ്ടേൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി സിത് ശ്രീരാം പാടിയിട്ടുള്ള പാട്ട്. നമ്മൾ ജിബ്രാൻ്റെ ഈ പാട്ടാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

പഴയ പാട്ടുകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഒരു പാട്ട്, ഉത്തമ വില്ലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ജിബ്രാൻ എന്ന സംഗീത സംവിധായകൻ അതൊരു ചലഞ്ചായി തന്നെയാണ് ഏറ്റെടുത്തത്. സാഗാവരം എന്ന സോങ് കാറിൽ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് ഈ പാട്ടുണ്ടാവുന്നത്. അതും കാഷ്വലായിട്ട് നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നു, കമൽഹാസൻ എന്ന മഹാനടനോടൊപ്പം ജിബ്രാന്റെ ഒരു കോൺവെർസേഷനിൽ നിന്ന് പെട്ടെന്ന് ഒരു പാട്ടുണ്ടാവുകയാണ്. അങ്ങനെയാണ് സാഗാവരം എന്ന പാട്ട് ഉത്തമ വില്ലൻ എന്ന സിനിമയിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് കമൽഹാസൻ തന്നെയാണ്. ഒരു ലൈഫിനെ വളരെ വളരെ ഫിലോസഫിക്കലായി നോക്കിക്കാണുന്ന വരികളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ലൈഫ് ഒരു ബോട്ട് പോലെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു വോയിസ് വരേണ്ടത്, എങ്ങനെയായിരിക്കണം അതിൻ്റെ റെക്കോർഡിങ്സ് നടത്തേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. കമൽഹാസനും യാസൻ നിസാറും രഞ്ജിത്തും ഈയപ്പൻ ആൻഡ് ജിബ്രാനൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഗാനം ഉത്തമ വില്ലൻ എന്ന സിനിമയിൽ നിന്ന് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോവുകയാണ്. ഇതാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിലെ അവസാന ഗാനം. ഇനിയും ജിബ്രാന്റെ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുപോലെ വെയിറ്റ് ചെയ്യാണ്. നല്ല നല്ല പാട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ. പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ഇത്രയും നേരം കേട്ടത്. ഓണാലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം. ചിക്കത്താത്ത ചിക്കത്താത്ത ചിക്കത്താത്ത ചിക്കത്താത്ത തതിന്ന തതിന്ന ചിക്കത്താത്ത.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയണ്ടേ? നമ്മുടെ വീടുകളിലും അടുക്കളയിലോ ഡ്രോയറുകളിലോ ഒക്കെ എപ്പോഴും കാണാറുള്ള, നമ്മൾ ഏറ്റവും നിസ്സാരമായി മാത്രം കാണുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ്. അത് വേറെ ആരുമില്ല, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ പാരസെറ്റാമോളിനെ കുറിച്ചാണ്. ഈ പാരസെറ്റാമോളിന് മറ്റൊരു പേരും കൂടെയുണ്ട്, അതാണ് അസെറ്റാമിനോഫിൻ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയൊരു പനി വരുന്നു എന്ന് തോന്നുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു തലവേദന അനുഭവപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു അസ്വസ്ഥത തോന്നുമ്പോഴോ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലെ ഡ്രോയറിൽ നിന്നോ ഒരു പാരസെറ്റാമോൾ എടുത്ത് വായിലിട്ട് വെള്ളം അങ്ങ് കുടിക്കും. ചിലരൊക്കെ ഒരു ദിവസം 3-4 തവണ ഡോക്ടറോട് ചോദിക്കുക പോലും ചെയ്യാതെ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കും. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ മരുന്നുകളിൽ ഒന്നായിട്ടാണ് പാരസെറ്റാമോളിനെ കരുതുന്നതെങ്കിലും, നിർദ്ദേശിക്കപ്പെട്ട അളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനായ ലിവറിനെ നിമിഷ നേരം കൊണ്ട് തകർത്ത് കളയും എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പലരും ചിന്തിക്കാറേയില്ല. അങ്ങനൊരു കാര്യമുണ്ട്. അതൊക്കെ ഓവർഡോസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിന് അതൊരു പ്രോബ്ലമായിട്ട് തീരും. ഈ അമിത ഉപയോഗം ഉണ്ടാക്കുന്ന ഭയാനകമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നറിഞ്ഞിരിക്കണ്ടേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ FM 90.4 കേട്ടോ. നമ്മൾ പാരസെറ്റാമോളിന്റെ അമിത ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ആക്ച്വലി എന്തുകൊണ്ടാണ് സുരക്ഷിതമായ ഈ ടാബ്ലറ്റ്സ് അമിതമാകുമ്പോൾ വലിയൊരു വിഷമായി മാറുന്നതെന്ന് നമുക്ക് ശാസ്ത്രീയമായി ഒന്ന് നോക്കിയാലോ. നമ്മൾ കഴിക്കുന്ന പാരസെറ്റാമോള് വയറ്റിലെത്തി ദഹിച്ചു കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് അറിയണ്ടേ? അത് നമ്മുടെ കരളിലേക്ക് പോകും. കരൾ ഈ മരുന്നിനെ ശുദ്ധീകരിച്ച്, അതായത് മെറ്റബോളൈസ് ചെയ്ത് ശരീരത്തിൽ ദോഷമില്ലാത്ത രീതിയിൽ പുറന്തള്ളാൻ സഹായിക്കും. എന്നാൽ നമ്മൾ കഴിക്കുന്ന പാരസെറ്റാമോള് ഒരു ചെറിയ ശതമാനം കരളിൽ വെച്ച് തന്നെ നാപ്കി എന്ന വളരെ മാരകമായ വിഷാംശമുള്ള ഒരു രാസവസ്തുവായി മാറാറുണ്ട്. സാധാരണ അളവിൽ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ കരളിലുള്ള ഗ്ലൂട്ടാതയോൺ എന്ന ആന്റി ഓക്സിഡന്റ് നിർവീര്യമാക്കി അപകടമില്ലാതെ മൂത്രത്തിലൂടെ പുറന്തള്ളും. എന്നാൽ നമ്മുടെ അമിതമായ അളവിൽ തുടർച്ചയായി പാരസെറ്റമോള് കഴിക്കുമ്പോൾ കരളിലെ ഈ ഗ്ലൂട്ടാതയോൺ സംരംഭം പൂർണ്ണമായി തീർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷരാസവസ്തുവായ നാപ്കി കരളിലെ കോശങ്ങളിൽ നേരിട്ടടിഞ്ഞുകൂടുകയും കരളിലെ കോശങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യും. ഇതൊടുവിൽ കരൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുന്ന ഹെപ്പാറ്റിക് നെക്രോസിസ് എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നങ്ങെത്തിക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ കരളിൽ ഉണ്ടാക്കുന്ന വിഷബാധയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെയാണ് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, എത്രയാണ് ഒരു വ്യക്തിക്ക് കഴിക്കാവുന്ന പാരസെറ്റാമോളിന്റെ സുരക്ഷിതമായ അളവ്. അത് ആർക്കെങ്കിലും അറിയോ? അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മുതിർന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം കഴിക്കാവുന്ന പരമാവധി അളവെന്ന് പറയുന്നത്, അതായത് സാധാരണ 650 mg ഗുളികയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ 4 അല്ലെങ്കിൽ 5 കൂടുതൽ കഴിക്കാൻ പാടില്ല. അത് തന്നെ 4 മുതൽ 6 മണിക്കൂർ ഇടവേളയിലും മാത്രമേ കഴിക്കാനും പാടുള്ളൂ. പക്ഷെ നമ്മൾ അറിയാതെ വരുത്തുന്ന വലിയൊരു അപകടമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ പനിക്ക് ഒരു പാരസെറ്റാമോൾ കഴിക്കും, ഒപ്പം ജലദോഷത്തിനോ ചുമയ്ക്കോ അലർജിക്കോ വേണ്ടി കഴിക്കുന്ന സിറപ്പുകളിലോ മറ്റു കോമ്പിനേഷൻ ഡ്രഗ്സുകളിലോ ഇതിനകം തന്നെ പാരസെറ്റാമോൾ അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അറിയാതെ തന്നെ നമ്മൾ വ്യത്യസ്ത പേരുകളിലുള്ള 3-4 മരുന്നിലൂടെ അമിത അളവിൽ പാരസെറ്റാമോൾ ഉള്ളിലങ്ങെത്തിക്കും. ഇതിനെയാണ് നമ്മൾ ആക്സിഡന്റൽ ഓവർഡോസ് എന്ന് വിളിക്കുന്നത്. രോഗി വിചാരിക്കും താൻ വെവ്വേറെ മരുന്നുകളാണ് കഴിക്കുന്നതെന്ന്. എന്നാൽ ഇതിനുള്ളിലേക്ക് ഭീമമായ അളവിലുള്ള പാരസെറ്റാമോൾ ആയിരിക്കും ചെല്ലുക. ഇത് പെട്ടെന്ന് തന്നെ കടുത്ത ലിവർ ഫെയിലിയറിലേക്കും നമ്മളെ വഴി തിരിച്ചങ്ങ് വിടും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ സംസാരിക്കാം. അതിനു മുമ്പായി ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 പാരസെറ്റാമോളിൽ വിഷബാധ ഉണ്ടായ ശരീരം തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ് അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണേ. അമിതമായി മരുന്ന് കഴിച്ച ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ കടുത്ത ഛർദിയും ഓക്കാനവും വിശപ്പില്ലായ്മ, അമിതമായ വയറുവേദന, വിട്ടുമാറാത്ത തളർച്ച എന്നിവയൊക്കെ കാണപ്പെടും. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസങ്ങളിൽ വയറിന്റെ വലതുഭാഗത്തിന് മുകളിലായി കടുത്ത വേദനയും കണ്ണിന് മഞ്ഞ നിറമാകുന്ന മഞ്ഞപ്പിത്തവും മൂത്രം കടും മഞ്ഞയോ അല്ലെങ്കിൽ തവിട് നിറമോ ആകുന്ന അവസ്ഥയിലേക്ക് വരും. നാലാം ദിവസത്തോടെ കരളിന്റെയും കിഡ്നിയുടെയും പ്രവർത്തനം പൂർണമായി തകരാറിലാവാൻ സാധ്യതയുണ്ട്. ചിലർക്കിത് വളരെ പെട്ടെന്ന് തന്നെ വലിയ അപകടമുണ്ടാക്കാം. പിന്നെ സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ അവർ വളരെ വളരെ വലുതായിട്ട് സൂക്ഷിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ, മദ്യപിക്കുന്നവരുടെ കരളിൽ ഗ്ലൂട്ടാതയോൺ വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ചെറിയ അളവിൽ പാരസെറ്റമോൾ കഴിച്ചാൽ പോലും ഇവർക്ക് കരൾ തകരാറിലാവാൻ സാധ്യത കൂടുതലാണ്. കടുത്ത വിട്ടുമാറാത്ത കരൾ രോഗങ്ങളുള്ളവര്, പോഷകാഹാര കുറവുള്ളവര്, ചെറിയ കുട്ടികള് എന്നിവർക്കും അപകട സാധ്യത ഇരട്ടിയാണ്. അടിയന്തരമായ ഡോക്ടറെ കണ്ട് N-അസറ്റൈൽ സിറ്റൈൻ, അതായത് NAC എന്ന ആന്റി ഓക്സിഡന്റ് നൽകിയാൽ മാത്രമേ ഈ വിഷബാധയിൽ നിന്ന് കരളിനെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി സുരക്ഷിതമായി ഈ മരുന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയും എന്നാൽ വളരെ സിമ്പിളാക്കിയും ഞാൻ പറഞ്ഞുതരാം ഒരു ബ്രേക്കിന് ശേഷം.

ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിച്ചത് എന്തിനെ കുറിച്ചാ? ഈ പാരസെറ്റമോൾ ഉപയോഗം കാരണം നമ്മുടെ കരളിലുണ്ടാവുന്ന പ്രോബ്ലത്തെ കുറിച്ചാണ്. ശരിയല്ലേ? ഈ മരുന്ന് സുരക്ഷിതമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില സ്മാർട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിൽ ഒന്നാമതായിട്ട്, നിസ്സാരമായ ശരീരവേദനയ്ക്കോ അല്ലെങ്കിൽ ക്ഷീണത്തിനോ ഉടൻ തന്നെ പാരസെറ്റമോൾ ഗുളിക വാങ്ങി കഴിക്കുന്ന ഒരു ശീലയില്ലേ, ആ ശീലത്തോട് തൽക്കാലം ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞേക്കാം. അതിനു പകരമായിട്ട് ധാരാളം വെള്ളം കുടിച്ചൊന്ന് വിശ്രമിക്കുക. ഇനി രണ്ടാമതായിട്ട്, പനിയോ വേദനയോ തുടരുകയാണെങ്കിൽ സ്വയം മരുന്ന് കഴിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടിക്കോളാം. കഴിക്കുന്ന മരുന്നിന്റെ അളവും ഡോസേജും കൃത്യമായി നോക്കി മാത്രം കഴിക്കുക. മൂന്നാമതായി, മരുന്ന് കവറിന്റെ പിൻവശം വായിച്ച് മറ്റെന്തെങ്കിലും കോംബോ മരുന്നുകളിൽ ഈ പാരസെറ്റമോൾ അടങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചോളാം. പിന്നെ കുട്ടികൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ച സിറപ്പുകൾ കൊടുക്കുമ്പോൾ അവരുടെ ഭാരത്തിനനുസരിച്ച് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. മരുന്ന് നമ്മളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ്, അത് മറക്കണ്ട. എന്നാൽ ഡോക്ടർ മരുന്ന് തന്നല്ലോ എന്നോർത്ത് അത് അശ്രദ്ധയോടെ മരുന്ന് ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവും എന്നിപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓവറായിട്ട് പാരസെറ്റാമോൾ യൂസ് ചെയ്യുന്നവരെല്ലാവരും അതിനെ ഒന്ന് ലഘുവായി കുറയ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻറ്റിൽ ദെൻ, ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: പണമല്ല, അലമാരയല്ല, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ പറയാൻ പോകുന്നത്. ഒരു ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് ലവ് ലാംഗ്വേജ്. നമുക്കറിയുന്ന ഒരു കാര്യമാണല്ലേ, സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ചെയ്യുന്ന വഴികളെയാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയാറ്. അതുകൊണ്ട് ദ ക്രിയേറ്റീവ് ആർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഫൈവ് ലവ് ലാംഗ്വേജസ്, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആരുമായിക്കോട്ടെ, ഇവരൊക്കെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്കത് ഫീല് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു കാണിക്കുന്ന സ്നേഹം അവർക്കും മനസ്സിലാവണം എന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷ എപ്പോഴും വ്യത്യസ്തമായത് കൊണ്ടാണല്ലേ. അമേരിക്കൻ കൗൺസിലറായിട്ടുള്ള ഡോക്ടർ ഗാരി ചാപ്മാൻ വികസിപ്പിച്ചെടുത്ത ജീവിത ശൈലി കൂടുതൽ മനോഹരമാക്കുന്ന ഒരു 5 ലവ് ലാംഗ്വേജുകളുണ്ട്. ആ 5 ലവ് ലാംഗ്വേജുകളെ കുറിച്ചാണ് ഇന്നത്തെ 360 degree നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഇവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മളെല്ലാവരും ശരിക്കും ലൈഫിൽ ഒരുപാട് ഒരുപാട് സ്നേഹിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കണം, നമ്മളെ കെയർ ചെയ്യണം, നമ്മളെ കൺസിഡർ ചെയ്യണം, ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അല്ലേ. പക്ഷേ ഇവരൊക്കെ നമ്മളെ ജീവന തുല്യം സ്നേഹിച്ചാൽ പോലും പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറില്ലേ, അവർക്കെന്നെ മനസ്സിലാകുന്നില്ല, അവരെന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. കാരണം എന്താ, തിരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, എന്നിട്ടും അവർക്ക് ഒരു തൃപ്തി ഉണ്ടാവാറില്ല അല്ലെ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണല്ലേ. ഇതിന്റെ കാരണം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ലവ് ലാംഗ്വേജസ് അഥവാ സ്നേഹത്തിന്റെ ഭാഷകളായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ ഒരു മലയാളി, ആ മലയാളി ഒരു തമിഴ് ലാംഗ്വേജ് ഉള്ള ഒരു വ്യക്തിയോട്, തമിഴ് മാത്രം അറിയുന്ന ഒരു വ്യക്തിയോട് മലയാളം ഭാഷയിൽ എത്രമാത്രം ലവ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയാലും മേ ബി അത് കറക്റ്റ് ആവോ, ആൾക്കത് കണക്ട് ആവണം എന്നില്ല അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളെ കൂടുതലായിട്ട് ക്രിയേറ്റീവും സുന്ദരവുമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 5 സ്നേഹ ഭാഷകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒന്നാമത്തെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടിക്കൂടാം.

0: 360 degree.
1: യെസ്, ലവ് ലാംഗ്വേജസ്, വേർഡ് ഓഫ് അഫർമേഷൻ ആണ് ഒന്നാമത്തെ നമ്മുടെ ലവ് ലാംഗ്വേജ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഒന്നാമത്തെ സ്നേഹ ഭാഷയാണ് വേർഡ് ഓഫ് അഫർമേഷൻ, വേർഡ്സ് ഓഫ് അഫർമേഷൻ അഥവാ അഭിനന്ദന വാക്കുകൾ. ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സ്നേഹം അനുഭവപ്പെടണമെങ്കിൽ അത് വാക്കുകളിലൂടെ കേൾക്കണമെന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ ചെയ്ത കാര്യം എനിക്ക് ഒരുപാടായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞെ താങ്ക് യു, ഐ ലവ് യു, അങ്ങനെയുള്ള കുറെ കുറെ വാക്കുകളില്ലേ, എന്നൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ് ഇവര്. ഇവർക്ക് വേണ്ടി നിങ്ങളിപ്പോ ഒരുപാട് വില കൂടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷേ അവരവിടെ ശരിക്കും ഹാപ്പി ആക്കുന്നത് എന്തായിരിക്കും അറിയോ? നിങ്ങളുടെ ഒരു നല്ല വാക്കായിരിക്കും. ആ സമ്മാനത്തിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും. ഒരൊറ്റ നല്ല വാക്ക് നിങ്ങളവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർക്ക് ആ ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നേരെ തിരിച്ച് ഇവരോട് പറയുന്ന ഒരു കുഞ്ഞു വിമർശനം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുള്ള സംസാരം ഉണ്ടല്ലോ, ഇവരെ കടുത്ത രീതിയിൽ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ സുഹൃത്തോ ഈ ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ അവരെ വാക്കുകളിലൂടെ പ്രശംസിക്കാനായിട്ട് മടിക്കരുത് എന്നതാണ്. ഇപ്പൊ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുമ്പോഴോ നൽകുന്ന ഒരു കുഞ്ഞു ക്രിയേറ്റീവ് കോംപ്ലിമെന്റ് മതി ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു ദിവസം മുഴുവൻ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതാണ് ഒന്നാമത്തെ ആ ഒരു ലവ് ലാംഗ്വേജ്. രണ്ടാമത്തെ ആ ഒരു ലവ് ലാംഗ്വേജ് എന്താണെന്ന് കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റെറിയോ വിദ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. 360 ഡിഗ്രി ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ്എം 9.4 ൽ. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. നമുക്ക് ആ രണ്ടാമത്തെ ആ ലവ് ലാംഗ്വേജ് എന്താ നോക്കിയാലോ, ക്വാളിറ്റി ടൈം. യെസ്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്നേഹഭാഷയാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുകയാണെങ്കിൽ, അഥവാ ഹൃദയം തുറന്നുള്ള സമയം ചെലവഴിക്കൽ. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കാര്യമല്ലേ ഇത്. ഈ ഒരു കാറ്റഗറിയിലുള്ളവർ ആഗ്രഹിക്കുന്ന എപ്പോഴും ഈ സ്മാർട്ട് ഫോണുകളോ ടിവിയോ ഇല്ലാതെ എന്ത് ചെയ്യണം, തങ്ങളുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്ന, തങ്ങളെ ശ്രദ്ധിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ശരിക്കും ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കടുത്ത അവഗണനയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം. അവർക്ക് വേണ്ടത് എന്താ സമയത്ത്? നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയാണല്ലേ. അൺഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയും, പൂർണ്ണമായിട്ടുള്ള ഒരു ശ്രദ്ധയാണ് അവർ ആഗ്രഹിക്കുന്ന ആ സമയത്ത്. ഒരുമിച്ചൊരു വൈകുന്നേരത്തെ നടത്തം, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നൊരു ഒരു കപ്പ് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ രാത്രി കുറച്ചു നേരം സംസാരിക്കൽ, ഒക്കെ എന്താണ് ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അവർക്ക് അനുഭവപ്പെടണം എന്നതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം കേട്ടോ. ഈ ഒന്നിച്ച് ചെലവഴിക്കുന്ന സമയത്തിലൂടെ അതാണ് ശരിക്കും പ്രൂവ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആ ഒരു ലവ് ലാംഗ്വേജ്. ഇനി എന്താണ് അടുത്ത ലവ് ലാംഗ്വേജ് കേൾക്കാൻ നമുക്ക് 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: 360 degree.
1: സമ്മാനം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലേ. ഇതും ഒരു ലവ് ലാംഗ്വേജ് ആണ്, റിസീവിംഗ് ഗിഫ്റ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ. സമ്മാനങ്ങളിൽ വരുന്നൊരു സന്തോഷമുണ്ട്, അതാണ് നമ്മുടെ മൂന്നാമത്തെ ലവ് ലാംഗ്വേജ്, റിസീവിംഗ് ഗിഫ്റ്റ്സ് അഥവാ സമ്മാനങ്ങൾ നൽകുക. ഇത് കേൾക്കുമ്പോൾ ആഹാ, അപ്പോൾ ഇവര് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇവർക്കാണെങ്കിൽ ശരിക്കും ആ ഒരു സമ്മാനത്തിന്റെ വിലയൊന്നുമല്ല, അതല്ല അവർക്ക് പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് എന്താ, അത് വാങ്ങാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സ്, അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതിനെയാണ് ഇക്കൂട്ടർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവാം, നോക്കിക്കാണുന്നുണ്ടാവാം. ഇപ്പൊ വഴിയരികിൽ നിന്ന് പറിച്ച ഒരു കുഞ്ഞു പൂവോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റോ കൊടുത്താൽ പോലും ഇരു അത് വലിയൊരു നിധി പോലെ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമ്മാനം വാങ്ങുമ്പോൾ നീ എന്നെ കുറിച്ച് ചിന്തിച്ചല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫീലൊക്കെയാണ് ശരിക്കും ഇക്കൂട്ടർക്ക് തോന്നുന്നുണ്ടാവാട്ടോ. ഈ ബർത്ത്ഡേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിവേഴ്സറികൾ ആയിക്കോട്ടെ, ഇവർക്ക് ഈ സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുന്നതൊക്കെ ഇവരുടെ ബന്ധം കൂടുതലായിട്ട് ദൃഢമാക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. വളരെ ആലോചിച്ച് കൊടുക്കുന്ന ഒരു കുഞ്ഞു സമ്മാനം പോലും ഇവരുടെ ഹൃദയം കീഴടക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അതെ, ഇനി വലിയ ചെലവൊന്നും ഇല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്ന നാലാമത്തെ ഭാഷ എന്തായിരിക്കും, നാലാമത്തെ ലവ് ലാംഗ്വേജ് എന്തായിരിക്കും, കേൾക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. പറയാം, ഞാൻ എന്തായാലും റെഡിയാണ്. ഒരു പാട്ടിന് ശേഷം സ്റ്റഡിയൻ വിദാഹ ലീഫും 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ആ നാലാമത്തെ ലവ് ലാംഗ്വേജിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. അമേരിക്കൻ കൗൺസിലർ ആയിട്ടുള്ള ഡോക്ടർ ഗാരി ചാപ്പൻ വികസിപ്പിച്ചെടുത്ത ഒരു 5 ലവ് ലാംഗ്വേജ്, അതിൽ നമ്മൾ പറയാൻ പോകുന്ന നാലാമത്തെ ലവ് ലാംഗ്വേജ് ആണ്. നാലാമത്തെ ലവ് ലാംഗ്വേജ് എന്താണെന്നറിയോ? ആക്ട്സ് ഓഫ് സർവീസ്, സഹായിക്കുന്ന മനസ്സാണ്. അതായത് ചില ആളുകളുണ്ട്, അവർക്ക് വലിയ സ്നേഹപ്രകടനങ്ങളോ അല്ലെങ്കിൽ കൊഞ്ചലുകളോ ഒന്നും ഇഷ്ടമായിരിക്കില്ല, പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ അവർ ഒരുപാട് സ്വാധീനിക്കാറുണ്ടല്ലേ. ഇതാണ് നമ്മുടെ നാലാമത്തെ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തപ്പോൾ കിച്ചണിൽ കയറി സഹായിക്കുക, പങ്കാളിക്ക് തിരക്കുള്ള സമയത്ത് വണ്ടി കഴുകി കൊടുക്കുക, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഒരു പ്രൊജക്റ്റിൽ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുക, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ഭാഷയിൽ സ്നേഹം എന്നാണ് ഇവർ പറയാറ്. സംസാരം കുറച്ച് പ്രവർത്തിക്കുക, അതാണ് സംഭവം കേട്ടോ. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ് എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെ. ഈ ഒരു ലൈനുള്ളവരാണ് ഈ കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ. നിങ്ങളിനി എത്ര വലിയ കവിതകൾ എഴുതി കൊടുത്താലും ഇവർക്ക് വലിയ കാര്യമൊന്നും തോന്നണമെന്നില്ല, പക്ഷെ അവർ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കൈ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് കടുത്തൊരു റെസ്പെക്റ്റും സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നും. അതാണ് ഈ ഒരു ലവ് ലാംഗ്വേജിന്റെ പ്രത്യേകത. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റത്തെ ലവ് ലാംഗ്വേജ് ആണ്. യെസ്, ഏതായിരിക്കും ആ ലാസ്റ്റ് ലവ് ലാംഗ്വേജ് കേൾക്കാൻ നീ കുറച്ച് എക്സൈറ്റ്മെന്റിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ, ഞാൻ പറഞ്ഞുതരാം. ഫിസിക്കൽ ടച്ച്. യെസ്, അപ്പോ അതെന്താ സംഭവം കേട്ടാലോ. ഒരു പാട്ടിന് ശേഷം സ്റ്റേഡിയം വിദ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അങ്ങനെ ഈ 360 ഡിഗ്രിയിൽ നിന്ന് ലവ് ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനത്തെ ലവ് ലാംഗ്വേജ്, അഞ്ചാമത്തെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ച്. പലപ്പോഴും പല തെറ്റിദ്ധാരണകളും വരുന്നൊരു പരിപാടിയാണ് ഈ ഒരു ഫിസിക്കൽ ടച്ച് അല്ലെ. അഞ്ചാമത്തെയും അവസാനത്തേതുമായ ലവ് ലാംഗ്വേജ് ആണ് നമ്മുടെ ഫിസിക്കൽ ടച്ച്, അഥവാ ശാരീരിക സ്പർശനം. ഇപ്പൊ കൊച്ചുകുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, അവർക്ക് എന്താ ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് എടുത്ത് കെട്ടിപ്പിടിച്ചാൽ എന്താവും, അവർ ശാന്തരാവാറുണ്ട് അല്ലെ, കൂളാവാറുണ്ട്. ഇത് തന്നെയാണ് മുതിർന്നവരിലും ഈ ഒരു ലവ് ലാംഗ്വേജ് ഉള്ളവർക്കും ഉള്ളൊരു കാര്യമുണ്ട്. അതായത് അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കൈകളിൽ ഒന്ന് പിടിക്കുന്നതായിക്കോട്ടെ, തോളിൽ തട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹഗ്, ഇതൊക്കെ നൽകുന്നത് അവർക്ക് വലിയൊരു സുരക്ഷിത ബോധം നൽകുന്നുണ്ടെന്നാണ് പറയാറ്. അതുപോലെ തന്നെ ഒരു കരുതലും സ്നേഹമൊക്കെയാണ് അവർക്ക് ഇതിലൂടെ കിട്ടാറ്. വാക്കുകളേക്കാൾ സ്പർശനത്തിനാണ് ഇവരുടെ മനസ്സിൽ വലിയ സ്ഥാനം എന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു യാത്ര പറയുമ്പോൾ നൽകുന്ന ചെറിയൊരു കൈകൊടുക്കൽ പോലും ഇവരുടെ റിലേഷൻഷിപ്പ് ബോണ്ടിങ് കൂട്ടാനായിട്ട് സഹായിക്കാറുണ്ട്. അപ്പോൾ ദേ ഈ പറഞ്ഞ അഞ്ച് ഭാഷകളിൽ നിങ്ങളുടെ ഭാഷ ഏതാണ്, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയോ ഏതാണ് എൻ്റെ ലവ് ലാംഗ്വേജ് എന്ന്, എന്തായാലും ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ചോളൂ. അതിനുവേണ്ടി ഞാനൊരു ചെറിയ ബ്രേക്ക് അങ്ങ് തരാം. നല്ലൊരു പാട്ട് കൂടി വരുന്നുണ്ട് ആ ഒരു ഷാർട്ട് ബ്രേക്കിൽ.

നമ്മളിന്ന് ലവ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ദിസ് എന്നൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുന്നേ, ഇങ്ങനെ മാറ്റിയെടുക്കുന്നുള്ളതാണ്. ഈ 5 ലവ് ലാംഗ്വേജുകൾ മനസ്സിലാക്കുന്നത് വഴിയുണ്ടല്ലോ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലില് വലിയ സമാധാനം കൊണ്ടുവരാനായിട്ട് തന്നെ നമുക്ക് ആദ്യം സാധിക്കും. ഇപ്പോ പല വീടുകളിലും വഴക്കുകൾ ഉണ്ടാകുന്നതും സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല അല്ലെ, മറിച്ച് എന്താ, പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടാവും, അവിടെ ആക്ട് ഓഫ് സർവീസ് നടക്കുന്നുണ്ടാവും, പക്ഷേ ഭാര്യ ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല വാക്കുകളായിരിക്കും, വേർഡ്സ് ഓഫ് അഫർമേഷൻ ആയിരിക്കും മേ ബി ഭാര്യയുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് നിരീക്ഷിക്കുക. അവർ നമ്മളോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അത് തന്നെയായിരിക്കും മിക്കവാറും അവരുടെ ഈ ഒരു ലവ് ലാംഗ്വേജും. അത് മനസ്സിലാക്കി തിരിച്ച് അവരുടെ ഭാഷയിൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയാൽ പിന്നെ അവരുടെ പിണക്കങ്ങൾക്കൊന്നും സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഓഫീസിലെയും കൊളീഗ്സിനോടും സുഹൃത്തുക്കളോടും ഒക്കെ ഈ ഒരു സൈക്കോളജി ഉപയോഗിക്കുകയാണെങ്കിൽ സോഷ്യൽ ലൈഫിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ.

0: 360 degree.
1: Yes, my dear friends. അങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ലവ് ലാംഗ്വേജിനെ പറ്റിയാണല്ലേ. സ്നേഹം എന്നതൊരു വികാരം മാത്രമല്ല അല്ലേ, അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കല കൂടിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു 5 ലവ് ലാംഗ്വേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു നോക്കണം കേട്ടോ. അപ്പോഴാണ് ബന്ധങ്ങൾ കൂടുതലായിട്ട് എപ്പോഴും മനോഹരമായിട്ട് മാറാറ്. അങ്ങനെ ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ പങ്കാളിയുടെയോ ഒക്കെ ലവ് ലാംഗ്വേജ് എന്താണെന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. എന്നിട്ട് ആ ഭാഷയിൽ അവരോട് സംസാരിക്കാം. വലിയ മാറ്റങ്ങൾ എന്തായാലും അവിടെ കണ്ടു തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. കൂടാതെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കാണ്. വീണ്ടും 360 degree ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റഡി വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഉങ്കൾ വാഴ്ക്കയിലെ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy ayurvedic treatment at

0: Alo.
1: നമ്മൾ എടുത്തല്ല.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM.
3: വണക്കം, വെൽക്കം. ഇത് നമ്മ നേരം ഓൺ അഹല്യ FM ആൻഡ് ദിസ് ഇസ് RJ ഹീര വിത്ത് യു. ഒരു ചിന്ന ക്വസ്റ്റൻ നാ കേക്കലാമാ. ഇന്നിക്ക് നമ്മ ഫ്രീ ടൈംനാ എന്നാ പണ്ണുവോം? മൊബൈൽ എടുപ്പോ, ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ പണ്ണുവോം, റീൽസ് പാപ്പോം, ഇല്ല ഗെയിമിംഗ് സ്റ്റാർട്ട് പണ്ണിടുവോം? കറക്റ്റ് തന്നെ. ആനാ കൊഞ്ചം 20 to 30 ഇയേഴ്സ് ബാക്ക് ടൈം നമ്മ മെഷീനില് പോയി പാത്താ സീൻ വേറെ. അപ്പൊ വൈഫൈ ഇല്ല, സ്മാർട്ട് ഫോൺസ് ഇല്ല, പ്ലേ സ്റ്റേഷൻ ഇല്ല, ആനാ ബോർഡമും ഇല്ല. സ്കൂൾ മുടിഞ്ച് ബാഗ് വീട്ടില് പോട്ടിട്ട് അമ്മ നാ വെളിയ പോരേന്ന് ചൊല്ലിട്ട് ഫ്രണ്ട്സ് എല്ലാരും ചേർന്ന് സ്ട്രീറ്റില് ഓടിന അന്ത ഡേയ്സ് ഞാപകം ഇരിക്കാം. നമ്മ തെരു മുഴുവതും സിരുപ്പ് സത്തം, കബഡി കബഡിന്ന് കത്തുര പസങ്ക, ഒരു പക്കം പല്ലാങ്കുഴി വിളയാടുക പസങ്ക, ഇന്നൊരു പക്കം ബമ്പര സുത്ര പസങ്ക. സായങ്കാലം വരയ്ക്കും വീട്ടുക്ക് വര മനസ്സേ ഇരിക്കാതില്ല. ആക്ച്വലി അത് ഗെയിംസ് എല്ലാം ജസ്റ്റ് ടൈം പാസ് ഇല്ല, അത് ടീം വർക്ക് കത്ത് കൊടുത്തച്ച്, പേഷ്യൻസ് കത്ത് കൊടുത്തച്ച്, സ്ട്രാറ്റജി കോൺസെൻട്രേഷൻ ഇംപ്രൂവ് പണിച്ച്, മുഖ്യമാ ഫ്രണ്ട്സോട ബോണ്ടിങ് ക്രിയേറ്റ് പണിച്ച്. ഇന്നിക്ക് നമ്മ സ്പെഷ്യൽ ഷോല തമിഴ്നാടോട പാരമ്പര്യ വിളയാട്ടുകൾ പറ്റി പേസ പോറോം. ഇന്ന് ഗെയിംസ് എപ്പടി ആരംഭിച്ചത്, അത് എന്നാ സൊല്ലുത്, നമ്മ ചൈൽഡ്ഹുഡ്ക്ക് എപ്പടി കണക്ട് ആകുത്, എല്ലാത്തെയും ഒരു ഫൺ ജേർണി മാതിരി പാക്കലാം. സോ നിങ്ങ റെഡി തന്നെ? അപ്പൊ നമ്മ ഫസ്റ്റ് സ്റ്റോപ്പ് വീട്ടുക്കുള്ള ഉക്കാന്ത് വിളയാടിനാലും ബ്രെയിനുക്ക് ഫുൾ വർക്ക് ഔട്ട് കൊടുക്കുന്ന ഒരു സൂപ്പർ ഗെയിം. സോ നമ്മ ഷോ സ്റ്റാർട്ട് பண்ணலாம். ഒരു റൊമാന്റിക് സോങ്ങോടെ இன்னைக்கு ഷോ സ്റ്റാർട്ട് பண்ணலாம்னு என்னோட മനസ്സില அப்படியே ஒரு தாட். സോ വസുൽ രാജ MBBS പടത്തിലിരുന്ന് 10 നമ്പർ 1 சொல்லு. സോ ഫസ്റ്റ് സോങ്ങോടെ ടൈം ഇത് നമ്മ നേരം ഓൺ അഹല്യ FM. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഫെസ്റ്റിവൽനാ ഉങ്ങൾക്ക് ഫസ്റ്റ് ഞാപകം വരുത് തന്നെ പുതു ഡ്രസ്സ്, സ്വീറ്റ്സ്, കോവിൽ, ഫാമിലി. ആണാ തമിഴ്നാടുവോട് പല ഊർകളിലെ ഫെസ്റ്റിവൽനാ ഇന്നൊരു എക്സൈറ്റ്മെന്റ് ഇരുക്ക്. അതുതാ ഉറിയടി. ഉയരമാണ ഇടത്തില് ഒരു മൺപാനയെ കട്ടുവാങ്ക, അത് ഉടയ്ക്കണം. ആനാ അത് അവ്വളോ ഈസി ഇല്ല. ചില ഇടത്തില് ഐസ് എല്ലാം ബ്ലൈൻഡ് ഫോൾഡ് പണുവാങ്ക, ചില ഇടത്തില് പാനയെ മൂവ് പണുവാങ്ക. ഫ്രണ്ട്സ് എല്ലാരും പക്കത്തില് നിന്ന് ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ്നു കത്തുവാങ്ക. ആനാ അതെ വിട അധികം സിരിപ്പു താ വരും എന്നോട്. നമ്മ സ്കൂളില് കോളേജസിലെല്ലാം ഓണം ടൈമില് ഉറിയടി ഇരുപ്പാങ്ക. കൃഷ്ണ ജയന്തി സെലിബ്രേഷനില് ഉറിയടിക്ക് ഒരു മുഖ്യമായ ഇടം ഇരുക്ക്. അതേമാതിരി இந்த கேம் நம்மளுக்கு சொல்லி கொடுக்கிற லெசன்ஸ் வந்து ரொம்ப சிம்பிளுங்க. லைஃப்ல டார்கெட் இருக்கணும், ஆனா ஃபோக்கஸ் இருந்தாதான் அதை அச்சீவ் பண்ண முடியும். நீங்க எப்பவாவது உரியடி விளையாடி இருக்கீங்களா, இல்ல பார்த்து என்ஜாய் பண்ணிருக்கீங்களா? ஃபெஸ்டிவல்னா ஃபுட் மட்டும் இல்லைங்க, இந்த மாதிரி கேம்ஸ் தான் அந்த நாளைய மறக்க முடியாத மெமரிஸா மாத்துது. ஸோ இப்போ இந்த ஃபெஸ்டிவல் மூடுல என்ன பாட்டு கேட்கலான்னு நான் அப்படியே யோசிச்சுட்டு இருக்கும்போது தான் வெண்ணிலா கபடி கூட்டம் படம் ஞாபகத்துக்கு வருது. அந்த படத்தில் இருக்கிற ஒரு ரொமான்டிக் சாங் தான் இப்போ கேட்கணும் போல இருக்கு. ஸோ ഇത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇത് നമ്മ നേരം. സ്റ്റേ ട്യൂൻഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.

കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കപ്പിൾസിൽസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
2: ലൈറ്റൻ യുവർ ലൈഫ്.
4: നമ്മളൊക്കെ എപ്പോഴും ഓട്ടത്തിലാണല്ലേ, നമ്മളെല്ലാവരും ഓട്ടത്തിലാണ്. എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം പെട്ടെന്ന് നടക്കണം. വിചാരിച്ച സമയത്ത് ലക്ഷ്യത്തിലെത്തണം. ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ കൈപ്പിടിയിൽ ഒതുക്കണം. എന്തിനാണ് ഇത്ര ധൃതി? ഈ ധൃതിക്കിടയിലെ, ഈ വേഗത്തിനിടയിലെ നമ്മൾ പലപ്പോഴും വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റ് ആവാറുണ്ട് അല്ലെ, അസ്വസ്ഥരായി മാറാറുണ്ട്. ശരിയല്ലേ? വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മളാകെ തളർന്നു പോവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കൂ, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ധൃതി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓടുന്നത്? എല്ലാത്തിനെയും നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലേ? എല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടുന്നത് അല്ലേ? എന്നാൽ സത്യം അതൊന്നുമല്ല. ഒരു വിത്ത് പാകിക്കഴിഞ്ഞാൽ അത് മുളയ്ക്കാനും മരമാകാനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. നമ്മൾ എത്ര ധൃതി കാണിച്ചു കഴിഞ്ഞാലും ആ സമയത്തിന് മുമ്പ് അത് സംഭവിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റങ്ങൾ. നമ്മുടെ കഠിനാധ്വാനത്തിനപ്പുറം സമയം എന്നൊരു ഘടകം കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത് എന്തിനാണ്? വെറുതെ എനർജി പാഴാക്കലാണ്. ഈ കൊടുങ്കാറ്റിനെയോ മഴയെയോ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ ആ സമയത്ത് ഒരു കുട പിടിക്കാനോ സുരക്ഷിതമായിട്ടുള്ള ഒരിടത്ത് മാറി നിൽക്കാനോ നമുക്ക് കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. ലൈഫിലെ ചില പ്രതിസന്ധികളും അങ്ങനെ തന്നെയാണ്. അവയെ മാറ്റാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷേ അവയോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് കഴിയും. അനാവശ്യമായിട്ടുള്ള സ്പീഡ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള വഴിക്ക് അങ്ങ് നടക്കട്ടെ. ഇപ്പം നടക്കാത്തത് പിന്നീട് വലിയൊരു നന്മയ്ക്കായിരിക്കുമെന്ന് വിശ്വസിക്കാൻ പഠിക്കുക. കയ്യിലൊതുങ്ങാത്ത കാര്യങ്ങളെ ദൈവത്തിനോ കാലത്തിനോ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ സമാധാനം കളഞ്ഞുകൊണ്ട് ഒന്നും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. വീണ്ടും വീണ്ടും അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ഈ പ്രകൃതിയുടെ താളത്തിനൊപ്പം നീങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ അർഹിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അനാവശ്യമായിട്ട് പ്രഷർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അനാവശ്യമായിട്ട് ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദാ ഈ മൊമെന്റ് എൻജോയ് ചെയ്യുക, അത്ര മതി. പതുക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ സ്പീഡിലോടി ഈ മൊമെന്റിലെ കാഴ്ചകളൊന്നും കാണാതിരിക്കരുത്. ലൈഫ് ആസ്വദിക്കാനുള്ളതാണ് അല്ലേ? നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തതൊക്കെ അങ്ങ് വിട്ടുകളയുക. അങ്ങ് വിട്ടുകളഞ്ഞേക്ക്. എല്ലാം എൻ്റെ കൺട്രോളിലാവണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. സോ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. വിജയങ്ങൾ ഉണ്ടാവും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: നമ്മുടെയൊക്കെ ലൈഫിലെ നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? അത് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളല്ല സമാധാനം ഇല്ലാതാക്കുന്നത്, മറിച്ച് ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്ന ടെൻഷനാണ്. ശരിയല്ലേ? ഏത് ചെറിയ കാര്യത്തെക്കുറിച്ചും അമിതമായിട്ടിങ്ങനെ ആകുലപ്പെടുന്നത് നമ്മുടെയൊക്കെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുന്നു അല്ലേ? എടോ, നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങൾ മനസ്സിൽ നിന്നും വിട്ടുകളെ. കാരണം ടെൻഷൻ കൊണ്ടൊരു പ്രശ്നവും ഇന്നേ വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ അനുഭവിക്കുന്ന 100 ടെൻഷനുകളിൽ 90 നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അയ്യോ, നാളെ എന്ത് സംഭവിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, വരാൻ പോകുന്ന പരീക്ഷയുടെ റിസൾട്ട് എന്തായിരിക്കും, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. കയ്യിലില്ലാത്ത നൂലിന് വേണ്ടി ആകാശത്തേക്ക് നോക്കി കരയുന്നത് പോലെയാണ് ഈ ഒരു ടെൻഷനുകൾ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ആലോചനകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമാണ്, അല്ലാതെ ആശങ്കകൾ കൊണ്ടല്ല. ടെൻഷൻ നിങ്ങളുടെ തലച്ചോറിനെ സ്റ്റക്കാക്കുകയേ ചെയ്യുള്ളൂ. ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അതില്ലാതാക്കും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇതെനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ? ആണെങ്കിൽ പ്രവർത്തിക്കുക, പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ല എങ്കിൽ അത് കാലത്തിനങ്ങ് വിട്ടുകൊടുക്കുക. അതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടിയിട്ട് നിങ്ങളുടെ ഇന്നത്തെ ഉറക്കം കളയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സൊരു ഭാരമായിട്ട് കൊണ്ടു നടക്കാനുള്ളതല്ല. കാണും, ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ അങ്ങ് ഒഴിവാക്കുന്നേ. നിങ്ങളിപ്പോൾ എത്രയധികം ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും അല്ലേ? പക്ഷെ ടെൻഷൻ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് കിട്ടും. എടോ, സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് പ്രശ്നത്തിനുള്ള പരിഹാരമൊക്കെ തെളിയുന്നത്. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ രാത്രിയെങ്കിലും സമാധാനമായി ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. നാളത്തെ കാര്യങ്ങളല്ലേ, അത് നാളെ ആവട്ടെ, അത് നാളെ വരുമ്പോൾ നമുക്ക് നോക്കാനേ. നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒന്നിനും നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കരുത്. ശ്വാസം നന്നായി വലിച്ചു വിടുക. ലോകം ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അല്ലേ? ലോകം ഇനിയും മുന്നോട്ട് പോകും. നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചെയ്തില്ലെങ്കിലും, ഈ ലോകം ഇതാ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ സമാധാനമായിട്ട് പോകുന്നതല്ലേ നല്ലത്? സമാധാനമുള്ളൊരു മനസ്സിനേക്കാൾ വലിയൊരു മരുന്ന് വേറെ ഇല്ലടോ. ടെൻഷനൊക്കെ അങ്ങ് ഒഴിവാക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ ടെൻഷൻ അടിച്ച് പ്രഷറെടുത്ത് ഇരിക്കാനുള്ളതല്ല.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ വാക്കുകളുടെ ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ? മനോഹരമായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീയില്ലാതെ എനിക്കില്ല, നീയാണ് എൻ്റെ എല്ലാം. ഇങ്ങനെയുള്ള വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് നിറയും അല്ലേ? പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഈ വാക്കുകൾ പലതും വെറും ശൂന്യമായ ശബ്ദങ്ങളായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാൻ എന്തിരിക്കുന്നു, ലൈഫിൽ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ അങ്ങനെ അല്ലേ? എന്തൊക്കെയായിരുന്നു ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ? ഇപ്പം അവരെവിടെ ഇരിക്കുന്നു? ഇപ്പം അവർ കൂടെ ഉണ്ടോ? എവിടെ നിന്ന് അല്ലേ? ഈ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്നവരുണ്ടല്ലോ, ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം സ്നേഹമെന്നത് വാക്കുകളിലല്ല, മറിച്ച് പരിഗണനയിലാണ്. എന്താണ് ഈ പരിഗണന? എടോ, വാക്കുകൾ ആർക്കും പറയാം അല്ലേ? അതിന് പൈസയുടെയോ അധ്വാനത്തിൻ്റെയോ ആവശ്യമില്ല, ഉണ്ടോ? പക്ഷെ ഒരാളെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയാണ്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ചോദിക്കാതെ ലഭിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, നിങ്ങളുടെ മൗനത്തിലെ സങ്കടം തിരിച്ചറിയുന്ന ഒരു കണ്ണ്, തിരക്കുകൾക്കിടയിലും നിങ്ങൾക്കായി മാറ്റിവെക്കുന്ന ആ ഒരു 5 മിനിറ്റ്, അതാണ് റിയൽ ലവ്, യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്നത്. ഈ 1000 ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ മൂല്യമുണ്ട് നിങ്ങൾ വേദനിക്കുമ്പോൾ കൂടിയിരിക്കുന്ന ആ ഒരു നിശബ്ദതയ്ക്ക്. വാക്കുകൾ കൊണ്ട് കോട്ട കിട്ടുന്നവർ പലപ്പോഴും പ്രവൃത്തിയുടെ സമയം വരുമ്പോൾ പിന്തിരിഞ്ഞ് നിൽക്കാറുണ്ട് അല്ലേ? എന്നാൽ നിശബ്ദമായി നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു നിഴലായി തന്നെ കൂടെ ഉണ്ടാവും. അവിടെ വാക്കുകളിൽ ഒരു പക്ഷേ കുറവായിരിക്കും, പക്ഷേ കരുതലുണ്ടാവും. മനുഷ്യരെ അളക്കേണ്ടത് അവരുടെ സംസാരം കേട്ടിട്ടൊന്നുമല്ല, അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളുടെ സമയത്തിന് വില നൽകാത്ത, നിങ്ങളുടെ വേദനയിൽ പങ്കുചേരാത്ത വാക്കുകൾക്ക് എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? പരിഗണനയില്ലാത്ത സ്നേഹം വെറും ഒരു അലങ്കാരം മാത്രമാണത്. വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തികൾ കൊണ്ട് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കണം. പ്രിയപ്പെട്ടവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ വാക്കുകളല്ല, മറിച്ച് നമ്മുടെ പരിഗണനയാണ്. വാക്കുകളൊക്കെ മറന്നു പോവാം, പക്ഷേ ഒരാൾ നൽകിയ പരിഗണന, കരുതൽ, അതൊരിക്കലും മറക്കില്ല. വാക്കുകളിലല്ല, പ്രവൃത്തികളിൽ സ്നേഹം കണ്ടെത്തണം. മനസ്സിലായോ?

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: സ്വയംവര

0: ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: ഒരു സിനിമയിലെ രംഗം നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിൽ സംഗീതത്തിനൊരു വലിയ പങ്കുണ്ട്. ചിലപ്പോൾ ഒരു ഡയലോഗിന് കഴിയാത്തത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പറയാൻ പറ്റും. അത്തരത്തിൽ മെലഡിയിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംഗീത സംവിധായകനാണ് ജിബ്രാൻ. വാഗൈ സുളവ എന്ന സിനിമയിലൂടെ സിനിമാ സംഗീത ലോകത്തേക്ക് എത്തിയ അദ്ദേഹം പിന്നീട് ഒരുപാട് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി. ഒരു പരമ്പരാഗത ഇന്ത്യൻ സംഗീതം അതിനോടൊപ്പം വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനെയൊക്കെ വളരെ വ്യത്യസ്തമായി കൂട്ടിച്ചേർക്കുന്ന ഒരു ശൈലിയാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. ഇണങ്ങൾ പിറക്കുന്നതിന് പിന്നിലെ ചിന്തകളും സിനിമയുടെ വികാരങ്ങളും ഒക്കെ സംഗീതത്തിലൂടെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതൊക്കെ അറിയാനുള്ള ഒരു വലിയ ആഗ്രഹമാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകനിലേക്ക് എന്നെ എത്തിച്ചത്. സോ ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയുള്ള പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. സംഗീതം അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ സ്വർണം പണയം വെച്ചിട്ട് ആദ്യത്തെ കീബോർഡ് വാങ്ങിക്കുകയും ആഡ്സുകളിൽ നിന്ന് പതുക്കെ പതുക്കെ സിനിമാ സംഗീത ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്ത ഈ സംഗീത സംവിധായകന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. എന്നാലും നമ്മളുടെ യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്ന ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ജിബ്രാന്റെ ഒരു മനോഹര ഗാനമാണ് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത്. രാക്ഷസൻ എന്ന സിനിമയിൽ കാതൽ കടൽദാന എന്ന മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ് സത്യപ്രകാശും ചൈത്രയും ചേർന്ന് പാടി ഉമാദേവി വരികൾ എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ആർജി ഹീര ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കടം കയറിയിട്ടാണ് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ജിബ്രാൻ എന്ന സംഗീത സംവിധായകൻ യാത്ര തിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ കീബോർഡ് വാങ്ങിക്കുന്നു. അവിടെ നിന്ന് ആഡ്സിലേക്കാണ് അദ്ദേഹം ആദ്യം ചേക്കേറിയത്. ഒരുപാട് പരസ്യ ചിത്രങ്ങൾക്ക് ഈണം നൽകുകയും പതുക്കെ പതുക്കെ സിനിമയിലേക്ക് എത്തുകയും ചെയ്തു. വാഗേസ് ഉടവ എന്ന സിനിമയിലെ പാട്ടുകളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് കമൽ ഹാസൻ എന്ന മഹാനടന് അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു ചാൻസ് കിട്ടിയത്. അങ്ങനെയാണ് കമൽ സർ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്നത്. ആൻഡ് ആ സിനിമയാണ് വിശ്വരൂപം 2. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മ്യൂസിക്കിനെ പറ്റിയും

സിനിമയെ പറ്റിയും സിനിമ പ്രൊഡക്ഷനെ പറ്റിയും, എങ്ങനെയാണ് ഒരു മ്യൂസിക് ഇത്രയും വലിയൊരു സിനിമയിൽ മ്യൂസിക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വിശ്വരൂപം 2 എന്ന സിനിമ. ഒരു ചൈൽഡ്ഹുഡ് ഹീറോ ആണ് കമൽഹാസൻ എന്ന നടൻ ജിബ്രാനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പാട്ടൊരുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം അദ്ദേഹത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സംഗീതം അദ്ദേഹത്തിനെ അവിടെയൊക്കെ എത്തിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കണ്ടെത്തുന്ന ജിബ്രാൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജ്ഞാപകം വരുകിരത എന്ന ഗാനം അരവിന്ദ് ശ്രീനിവാസനും ശരത് സന്തോഷും ചേർന്ന് പാടിയ പാട്ട്. വൈരമുത്തുവിന്റെ വരികൾ ഫ്രം ദ മൂവി വിശ്വരൂപം 2, ജിബ്രാന്റെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഓണാഹലി FM 90.4. ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഓരോ സിനിമയെയും ഓരോ പരീക്ഷണങ്ങളായി എടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. ഒരു ത്രില്ലർ സിനിമ അതേ കൺകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ആ സിനിമയിലെ 4 ലവ് സോങ്സ് ആണുള്ളത്. ആ 4 പാട്ടുകളും വളരെ ഭംഗിയായി തന്നെ കമ്പോസ് ചെയ്യും. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിൽ കിടന്ന് ഇങ്ങനെ മറയുന്നൊരു സിനിമ, അതിലെ പോണ പോക്കിൽ എന്ന് പറഞ്ഞൊരു ഗാനം ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെട്ടു. സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പാട്ടുകൾ പലർക്കും ഒരു വ്യത്യസ്തമായ അനുഭവം നൽകി. അങ്ങനെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു ഗാനമാണ് ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാർവതി വരികൾ എഴുതി നമ്രത എസ് അരവിന്ദനും അനുദീപ് ദേവും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി അതേ കൺകൾ ജിബ്രാന്റെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോവാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ജിബ്രാൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഹലി FM 90.4. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനോട് ചെറുപ്പം മുതലേ പ്രത്യേക താല്പര്യം പുലർത്തിയിരുന്ന ഒരു സംഗീത സംവിധായകനാണ് ജിബ്രാൻ. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഉത്തമവില്ലൻ എന്ന ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത ഒരു ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാട്ടുകൾ കേൾക്കുക, ലിസ്ണിംഗ് ടു മ്യൂസിക് തന്നെയാണ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുള്ളത്. എപ്പോഴും പാട്ടുകൾ പഠിക്കാനും പാട്ടുകൾ കേൾക്കാനുമുള്ള അവസരങ്ങൾ അദ്ദേഹം കളയാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ വളരാൻ സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ല ലിസണിങ് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ ലിസൺ ചെയ്ത പല പാട്ടുകളിലും നമ്മളൊരു ഒരു ഇമോഷൻ കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് ഓർത്ത് വയ്ക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ആ പാട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നതിലേക്ക് എത്തുമ്പോഴാണ് തീർച്ചയായിട്ടും അതൊരു സംഗീത സംവിധായകൻ്റെ വിജയമായി മാറുന്നത്. അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് ഉത്തമവില്ലൻ എന്ന സിനിമയിലെ മ്യൂസിക്. ആൻഡ് കമൽ ഹാസൻ ഈ പാട്ട് പാടിയിരിക്കുന്നു എന്ന് പറയുന്നതും ഈ പാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കമൽ ഹാസൻ, ശരണ്യ ഗോപിനാഥ്, അനീത ആൻഡ് നിവാസ് ചേർന്ന് പാടിയ പാട്ട് വിവേക് ഇടവരികൾ, ലവ് എ ലവ എന്ന് പറയുന്ന ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ജിബ്രാൻ്റെ മ്യൂസിക്കിൽ ഉത്തമ വില്ലൻ എന്ന സിനിമയിൽ നിന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളാണ്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മെലഡി ആയാലും ഓർക്കസ്ട്രേഷൻ ആയാലും ഒരു സിനിമയുടെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും അതിന്റെ മൂഡിനുമനുസരിച്ച് സംഗീതത്തെ സമീപിക്കുക, അതാണ് ജിബ്രാൻ എന്ന സംഗീത സംവിധായകന്റെ മറ്റൊരു പ്രത്യേകത. ഒരു സംഗീതം സിനിമയെ എങ്ങനെ മറ്റൊരു അനുഭവമാക്കി മാറ്റുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ വാഗൈസൂടവ ഇപ്പോഴും ആൾക്കാർക്ക് വളരെ സ്പെഷ്യൽ അല്ലെങ്കിൽ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടിരിക്കുന്നത്. എന്താണോ അദ്ദേഹത്തിനോട് ഡയറക്ടർ ആവശ്യപ്പെട്ടത് അത് കൃത്യമായി കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരു ഫോക്ക് റിലേറ്റഡ് മ്യൂസിക് എക്സ്പ്ലോർ ചെയ്ത് ബാംഗ്ല ലിസൺ ചെയ്ത് ജിബ്രിഷ് അവിടെ ഉപയോഗിക്കുകയും ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത എന്നാൽ സ്റ്റൈലിൽ ഒട്ടും കുറവ് വരുത്താതെ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് വാഗൈസൂടവ എന്ന സിനിമയിലെ പാട്ടുകളെ വ്യത്യസ്തമാക്കുന്നത്. അതിലെ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സരസര സാരക്കാത്ത് എന്ന് പറഞ്ഞ പാട്ട് ചിന്മയ് വളരെ മനോഹരമായി പാടിയിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. വൈരമുത്തു വരികൾ എഴുതി ജിബ്രാൻ കമ്പോസ് ചെയ്ത് ചിന്മയ് പാടിയ വാഗൈസൂടവ എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം. അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരു ചെറിയ ട്യൂണിന് പോലും കഥ പറയാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ജിബ്രാൻ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ടെഡി ബിയർ സോങ് എന്ന് പറയുന്ന പാട്ട്. നെയ്യാണ്ടി എന്ന സിനിമ കണ്ടിട്ടുള്ള പല ആൾക്കാരും ഈ പാട്ട് ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നോട്ട് ബിക്കോസ് അതൊരു മനോഹരമായ ഒരു ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എന്നതിനേക്കാൾ ഒരു എക്സ്പെരിമെന്റ് സോങ് എന്നുള്ള രീതിയിൽ പലരും ഇതെന്താണ് ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചവരായിരിക്കും എല്ലാവരും. കാരണം ഈ പാട്ടിനൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണുള്ളത്. ഈ പാട്ട് കമ്പോസ് ചെയ്ത് അദ്ദേഹം ഡയറക്ടറിനെ കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചത് ഇത് വർക്കാവില്ലേ എന്നാണ് ആദ്യം ചോദിച്ചത്. കാരണം ഒരു ഇതുവരെ കേൾക്കാത്ത ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത പല വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ ഡയറക്ടർ ഇത് വർക്കാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ജിബ്രാൻ പറഞ്ഞത്, കണ്ണു മൂടി വിശ്വസിച്ചോളൂ എന്ന് അദ്ദേഹം പറയുകയും ആ കോൺഫിഡൻസ് ആണ് ആ സിനിമയിൽ ആ പാട്ടുണ്ടാകാനുള്ള ഒരു കാരണമായി മാറുന്നത്. അപ്പോൾ ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയിൽ ഉണ്ടാകുന്ന ആ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പാട്ടുകൾ നമ്മൾ കേട്ടതും. അത് ജിബ്രാൻ എന്ന സംഗീത സംവിധായകൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ധനുഷ് പാടി, വിവേക വരികൾ എഴുതി, ടെഡി ബിയർ സോങ് ഫ്രം ദ മൂവി നെയ്യാണ്ടി. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 LRG ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളിൽ എന്നും പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകൻ ജിബ്രാൻ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ബി ട്രൂ ടു ദ സോങ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് പാട്ടിനെ നമ്മൾ, ഏത് സിനിമയെ നമ്മൾ സമീപിക്കുമ്പോഴും അതിനോട് സത്യസന്ധനായി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ജിബ്രാന്റെ വിജയം എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി ആൻഡ് ക്ലാസിക്കൽ മ്യൂസിക് ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തിയതിന്റെ റിസൾട്ട് ആയിരുന്നു യെൻ താര എന്ന പാട്ട്. ഈ പാട്ട് കേട്ട ഉടനെ ഇതിന്റെ പ്രൊഡ്യൂസർ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അത് ഇഷ്ടപ്പെടുകയും ഇത് ഒരു സംശയവും വേണ്ട, ഇത് ഹിറ്റായിരിക്കും എന്ന് പെട്ടെന്ന് തന്നെ പറയുകയും ചെയ്ത ഒരു പാട്ട് കൂടിയാണിത്. ബി ട്രൂ ടു ദാറ്റ് സോങ്ങിനോട് 100% കൂറു പുലർത്തിയിട്ടുള്ള സംഗീത സംവിധായകൻ ജിബ്രാന്റെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുമനം എന്നും നിക്കാഹ് എന്ന സിനിമയിൽ ഷദാ ഫരീദിയും ചിന്മയും ചേർന്ന് പാടിയ പാട്ട്. കാർത്തിക് നേത വരികൾ എഴുതിയ ജിബ്രാന്റെ ഈ പാട്ടാണ് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് അഹല്യ FM 90.4. Stay tuned with RG Heera.

എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ജിബ്രാൻ സോങ്ങിനെ പറ്റിയാണ് ഞാൻ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഈ പാട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഈ പാട്ട് കേട്ടിട്ടുള്ളത്? പക്ഷെ കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ ഒരു ഇടം നേടിയ പാട്ട് എന്ന് പറയില്ലേ, നമ്മൾ മറക്കാത്ത, എവിടെ കേട്ടാലും ആ ഇമോഷൻസിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഏതാണ് ഈ പാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമരകാവ്യം എന്ന സിനിമയിലെ പാട്ടാണിത്. ഈ സിനിമ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഈ പാട്ട് ജിബ്രാൻ്റെ ഒരു സിഗ്നേച്ചർ സോങ് ആയി മാറി എന്നുള്ളതാണ്. പക്ഷെ അന്ന് എനിക്ക് ജിബ്രാൻ എന്നൊരു സംഗീത സംവിധായകനെ പറ്റി അറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ജിബ്രാനെ അറിയാം, ഒരുപാട് പാട്ടുകൾ അറിയാം. ആൻഡ് ഈ പാട്ട് കൂടുതൽ സ്പെഷ്യലാക്കുന്നത് ഇത് രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഒരു പോർഷൻസ് ചിത്രചേച്ചി പാടുകയും മറ്റൊരു പോർഷൻ ഒരു ഹൈ റേഞ്ച് ഒരു കോറസ് പോർഷനാണ് വരുന്നത്. ഈ രണ്ട് എലമെൻറ്റുകൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മ്യൂസിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഓസം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു ഒരു സ്ക്രീം, ഒരു ഒരു നിലവിളി പോലെ കേൾക്കാൻ പറ്റുന്ന ഒരു കോറസ് പോർഷനും ചിത്രചേച്ചിയുടെ മനോഹരമായ ശബ്ദത്തിലുള്ള ഒരു പ്രണയം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു ഇമോഷൻ പോർഷനും നമ്മൾ അതിൽ കേൾക്കുന്നുണ്ട്. സോ ഒരു നായികയുടെ രണ്ട് ഇമോഷൻസിന്, ഒരു കൺട്രോൾഡ് ഇമോഷൻ പ്ലസ് ഒരു അലർച്ച, ഈ രണ്ടിനെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു മനോഹരമായ ഒരു എക്സ്പെരിമെൻ്റ് സോങ് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി വെട്രി സെൽവൻ വരികൾ എഴുതി, മൗനം പേസം എന്ന ഗാനം ചിത്രചേച്ചിയും കോറസും ചേർന്ന് പാടിയിട്ടുള്ള അമരകാവ്യം സിനിമയിലെ ജിബ്രാൻ മാജിക് ആണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി FM 90.4. ദിസ് ഇസ് RG ഹീറ. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ടിന് ആവശ്യമുള്ളത് കൊടുക്കുക, ആവശ്യമുള്ളത് കൊടുത്താൽ അത് ഏറ്റവും മനോഹരമായ ഒരു ഔട്ട്പുട്ട് തരും എന്ന് വിശ്വസിക്കുന്ന ഒരു സംഗീത സംവിധായകൻ ജിബ്രാനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, ഈ പാട്ട് പലരുടെയും ഫേവറേറ്റ് പാട്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ജിബ്രാൻ എന്ന സംഗീത സംവിധായകനാണ് ഇത് കമ്പോസ് ചെയ്തത് എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഒരു ഇത്തിരി സങ്കടം തരുന്നൊരു കാര്യം. ലൈഫ് വളരെ സെറ്റിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പോയിന്റിൽ നമ്മൾ അലറേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആ സിറ്റുവേഷനനുസരിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫിനെ കാണിക്കുന്ന ഒരു പാട്ടായിരുന്നു താരമേ താരമേ എന്ന് പറയുന്ന ഗാനം. അക്ഷര ഹാസനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ പാട്ട് ഒരുപാട് പേർക്ക് ഒരു കാം ആൻഡ് പീസ്ഫുൾ മൊമെന്റ് സമ്മാനിച്ച പാട്ടുകളാണ്, അല്ലെങ്കിൽ ഒരു ഒരു സെറ്റിൽഡ് പാട്ട്, ഒരു സമാധാനമുള്ളൊരു പാട്ട് കേൾക്കണമെന്ന് ആൾക്കാർ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് അവരുടെ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആൻഡ് അതിൻ്റെ ഒപ്പം സിദ് ശ്രീറാമിൻ്റെ കൂടെ ശബ്ദവും കൂടെ വരുമ്പോൾ ജിബ്രാൻ്റെ മറ്റൊരു മാജിക് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. വിവേക വരികൾ എഴുതി കാതരം കൊണ്ടേനെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി സിദ് ശ്രീറാം പാടിയിട്ടുള്ള പാട്ട് നമ്മൾ ജിബ്രാൻ്റെ ഈ പാട്ടാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേറ്റ് യൂണിറ്റ്.

പഴയ പാട്ടുകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഒരു പാട്ടും. ഉത്തമ വില്ലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ജിബ്രാൻ എന്ന സംഗീത സംവിധായകൻ അതൊരു ചലഞ്ചായി തന്നെയാണ് ഏറ്റെടുത്തത്. സാഗാവരം എന്ന സോങ് കാറിൽ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് ഈ പാട്ടുണ്ടാകുന്നത്. അതും കാഷ്വലായിട്ട് നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നു, കമൽഹാസൻ എന്ന മഹാനടനോടൊപ്പം ജിബ്രാന്റെ ഒരു കോൺവെർസേഷനിൽ നിന്ന് പെട്ടെന്ന് ഒരു പാട്ടുണ്ടാവുകയാണ്. അങ്ങനെയാണ് സാഗാവരം എന്ന പാട്ട് ഉത്തമ വില്ലൻ എന്ന സിനിമയിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് കമൽഹാസൻ തന്നെയാണ്. ഒരു ലൈഫിനെ വളരെ വളരെ ഫിലോസഫിക്കലായി നോക്കിക്കാണുന്ന വരികളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ലൈഫ് ഒരു ബോട്ട് പോലെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു വോയിസ് വരേണ്ടത്, എങ്ങനെയായിരിക്കണം അതിൻ്റെ റെക്കോർഡിങ്സ് നടത്തേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. കമൽഹാസനും യാസിൻ നിസാറും രഞ്ജിത്തും ഈയപ്പൻ ആൻഡ് ജിബ്രാനൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഗാനം ഉത്തമ വില്ലൻ എന്ന സിനിമയിൽ നിന്ന് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോവുകയാണ്. ഇതാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിലെ അവസാന ഗാനം. ഇനിയും ജിബ്രാന്റെ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുപോലെ വെയിറ്റ് ചെയ്യാണ്. നല്ല നല്ല പാട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ. പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് ഇത്രയും നേരം കേട്ടത്. ഓണാലി FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: എടാ മൽഘോഷ, നീയാ?
1: ഞാനാ ഫുൾ പരിപാടി ഞാനാ.
0: മര്യാദയ്ക്ക് കടക്കടാ.
1: എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?
0: നൈസ്. പക്ഷെ പ്രകൃതി മതി.
2: നോ പ്രകൃതി, ഓൺലി വികൃതി.
1: വാ.

കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.